ദീപം. ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിലെ നാവികൻ തന്റെ കൈവശമുള്ള ചെറിയ വടക്കുനോക്കേന്ദ്രത്തെ നിരാശയോടെ നോക്കി. ആകാശത്ത് നക്ഷത്രങ്ങളില്ല. ഭീമാകാരമായ തിരമാലകൾ കപ്പലിനെ ഉരയ്ക്കുന്നു. ഇത്രയും വലിയ കടലിൽ ഈ ചെറിയ കാന്തസൂചിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ പുറത്തെ ബഹളങ്ങളൊന്നും ബാധിക്കാതെ ആ ചെറിയ സൂചി ഒട്ടും പതറാതെ ശരിയായ ദിശയിലേക്ക് മാത്രം ഉറച്ചു നിന്നു. ആ സൂചിയിൽ വിശ്വസിച്ച് കപ്പൽ നയിച്ച അവൻ സുരക്ഷിതമായ തീരത്തെത്തി. പുറത്ത് പ്രതിസന്ധികളുടെ എത്ര വലിയ കൊടുങ്കാറ്റ് വീശടിച്ചാലും നമ്മുടെ ഉള്ളിലെ ലക്ഷ്യബോധം പതറാതെ കാത്തുസൂക്ഷിച്ചാൽ ഏത് വലിയ വെല്ലുവിളിയും നമുക്ക് മറികടക്കാൻ കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 3, കൊല്ലവർഷം 1202, കന്നി 17, ശനിയാഴ്ച.

0: જોજો.
1: હે હેલો, વેરી ગુડ ગુડ મોર્નિંગ એન્ડ વેલકમ ટુ મોર્નિંગ મોજો વિથ મી આરજે સુલ્તાન. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ആൻഡ് റൂൾസും ഒരുപാട് കിടിലം പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു മനോഹരമായിട്ടുള്ള രാവിലെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ ഓരോരുത്തരും ഓരോ തിരക്കുകളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ശനിയാഴ്ച ദിവസമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ പല ആളുകളും ഇന്നലത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടും ഭയങ്കര വറീഡായിട്ടും എന്താണ് എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും അല്ലേ. എന്നിരുന്നാലും എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഗോ വിത്ത് ദ ഫ്ലോ. ഇന്നത്തെ ദിവസം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ദിവസമാണ്. അതുകൊണ്ട് ഇന്നലത്തെ കാര്യം അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ ആലോചിച്ച് ഇങ്ങനെ വറീഡ് ആവാൻ നിൽക്കാതെ ഇന്നത്തെ മൊമെൻറ്റ് ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിൽ അങ്ങോട്ടങ്ങ് പോവുക. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുവാൻ സാധിക്കട്ടെ, ഹാപ്പി ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: போஜோ.
1: Once again, we are back on Morning Mojo with me, RG Sultana. Studio clock il pol samayam krithiyam 7 mani kazhinju 12 minute aayirikkana. Actually, innathe divasathinu oru speciality undu. Innu October 3 aanu to. അതായത് എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങളെയും ബാധിക്കും കേട്ടോ. യെസ്, ഇന്ന് നാഷണൽ ബോയ് ഫ്രണ്ട് ഡേ ആണ് കേട്ടോ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ഓരോ ചെറിയ ചിരിയിലും സന്തോഷം കണ്ടെത്തുന്ന, നമ്മൾ തളരുമ്പോൾ ഒരു തോൾ തരാനായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നത് എത്ര വലിയൊരു ഭാഗ്യമാണല്ലേ. ആരെങ്കിലും നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്ലെസ്സിങ് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ ഒരു ഡേ നമുക്ക് സമർപ്പിക്കാം. യെസ്, ഇന്ന് നാഷണൽ ബോയ് ഫ്രണ്ട് ആണ്. അപ്പൊ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ പോയിട്ട് ഇന്ന് നാഷണൽ ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയമൊക്കെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ

0: ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടികൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടികൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതളനാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്കിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
2: Shipping Corporation of India has completed 65 years successfully. 1961, it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
0: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേന കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേന മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടു നൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
1: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവെ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് യുഎഇ അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 പഞ്ചാബിലാണ് മത്സരം. 2 ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ലിപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 47 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇടവപ്പാതി മഴയൊക്കെ കഴിഞ്ഞെങ്കിലും മഴ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കേട്ടോ. തുലാവർഷം ഈ മാസം പകുതിയോടെ നമ്മുടെ നാട്ടിലെത്തുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല നാളെ മുതൽ സംസ്ഥാനത്ത് പലയിടത്തും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഴ കുറവുള്ള പ്രദേശങ്ങളിൽ മിന്നൽ ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണോട്ടോ. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവർ കുടയൊക്കെ എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സേഫായിട്ട് വീട്ടിലേക്കൊക്കെ നേരത്തെയൊക്കെ എത്താൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ്. സോ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ ആദ്യം തന്നെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് സുമഹിന്ദി എക്സാമുമായിട്ട് ബേസ് ചെയ്ത ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാനത്ത് CBSE ICSE സ്കൂളുകളിൽ നവംബർ 28 നടക്കാനിരുന്ന സുഗമ ഹിന്ദി പരീക്ഷയുടെ തീയതി നീട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബർ 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരീക്ഷയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അവരെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഇതാണ്, 0471 2317 1378 എന്ന നമ്പറിലോ 8078 3848 1 എന്നീ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Standinu samibam Pulaman Kottarakara
3: 40 varshathe vishwastha parampariyavumayi New Padma Textiles Ladies wear Kids wear Men's wear Wedding wears thodangi athukran collections inde one shekaram New Padma Textiles Opposite to KMK Hospital Kunnikot
4: Morning Mojo
5: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന നമ്മുടെ മിടുക്കുകളായിട്ടുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ AICTE പ്രഗതി സ്കോളർഷിപ്പ് ലഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. എൻജിനീയറിംഗ്, ടെക്നോളജി, ഫാർമസി, ആർക്കിടെക്ചർ പോലുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന 1-ാം വർഷ വിദ്യാർത്ഥിനികൾക്കോ അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി 2-ാം വർഷത്തിലേക്ക് പ്രവേശനം നേടിയവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രതിവർഷം 8 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനമുള്ളവരും നിലവിൽ മറ്റ് സർക്കാർ സ്കോളർഷിപ്പുകളും ഒന്നും ലഭിക്കാത്തവരുമായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഇതിനായിട്ടുള്ള അർഹതയുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വർഷം തോറും 50,000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് വരുന്നത് ഒക്ടോബർ 31 ആണെങ്കിലും അവസാന നിമിഷത്തിലേക്ക് വരെ കാത്തിരിക്കാതെ NSP പോർട്ടൽ വഴി scholarships.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കോളേജിന്റെ വെരിഫിക്കേഷനും തിരുത്തലുകൾക്കുമുള്ള അവസാന തീയതി വരുന്നത് നവംബർ 15 ആണെന്ന കാര്യവും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും യൂസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 9562649090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിക്കത്തല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇനി കുറച്ച് നേരത്തേക്ക് സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0974 2919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490 9569 6649 9900. അപ്പം നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ തന്നെയുള്ള ഊർജത്തെ നാം കണ്ടെത്താത്തിടത്തോളം കാലം നാം പരാജയത്തിന്റെ രുചി അറിയും. വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നാം നമ്മെ അറിയണം, നമ്മുടെ കരുത്തറിയണം. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ് രാവിലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്, കാരണം നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ പറയാറുണ്ട്, എന്താണ് എന്നെ ആരും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ എന്നെ എന്താണ് ആരും കൺസിഡർ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷനിലായിട്ടും വിഷമിക്കാറുണ്ടല്ലേ. ആക്ച്വലി നമ്മളാണ് നമ്മുടെ കാലിബർ എന്താണ്, നമുക്ക് എന്തിലൊക്കെയാണ് ടാലൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരിക്കലും മറ്റൊരാളല്ല, നമ്മളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും സ്വയമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോരോ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങി വരാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ പ്രഭാത ചിന്തയിൽ ഇന്ന് 3 October 2026 ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മൾ തുടർത്തും, ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ് സന്തോഷ് ചേട്ടൻ അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു ജേണിയാണ്. ആ ജേണിയിൽ ഒരുപക്ഷെ എല്ലാ വഴികളും നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ക്രാക്ക് ചെയ്ത് പോകാൻ സാധിക്കണമെന്നില്ല. ചിലയിടത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും, ചിലയിടങ്ങളിൽ നമ്മുടെ കൂടെ ഇന്നുണ്ടാവുന്ന ആളുകൾ ഒരുപക്ഷെ നാളെ നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള സന്തോഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നല്ല നല്ല ചിന്തകളും ആൻഡ് ഓൾസോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു വിഷൻ സെഗ്മെന്റിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ? ഓക്കെ മനു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവർക്കും സുഖാണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശ്വസം ആർക്ക് അറിയിക്കാനായിട്ടാണ് വിളിച്ചത്?
2: കൂടെ പഠിച്ച സുഹൃത്തുക്കളായ അനീഷിനും സേതുവിനും വിഷ്ണുവിനും കിരണ് അരവിന്ദ് ഇവർക്ക് വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, അപ്പൊ അനീഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും സേതു അങ്ങനെ കുറേ ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ആണ് ഇന്നത്തെ
2: ദിവസം.
1: ഓക്കെ, ബാക്കി ഇനി ലിസ്റ്റ് പെൻഡിംഗ് ആയിട്ട് കിടക്കാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം മനു ചേട്ടന്റെ വിശ്വസം അറിയിക്കുന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും പറയാട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മനു ചേട്ടനാണ്. ചേട്ടന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനീഷ് ചേട്ടനും സെയ്ദ് ചേട്ടനും വിഷ്ണു ചേട്ടനും അങ്ങനെ ഒരുപാട് ലിസ്റ്റുണ്ട്, ഇനിയും ലിസ്റ്റുണ്ട്, അതിൽ എല്ലാവരിലോട്ടും എത്തിപ്പെടാൻ പറ്റിയില്ലെന്നാണ് മനു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മനു ചേട്ടന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ മനു ചേട്ടനും ചേട്ടന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ കൂടി വിഷയമാണ് കേട്ടോ. ആൻഡ് നമുക്ക് ഇനിയും ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ് ഗുഡ് മോർണിംഗ് സുൽത്താന. മറ്റൊരാളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് രൂപപ്പെട്ടിരിക്കുന്ന തെറ്റായ ധാരണകൾ തിരുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമല്ല. നീ ആരാണെന്ന് നിനക്കറിയാം, അത്ര മതി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, ഹാപ്പി സാറ്റർഡേ എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എത്ര കറക്റ്റായിട്ടുള്ള, ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു വഴികളാണല്ലേ. ശരിയാണ്, നിനക്ക് നിന്നെ അറിയാമോ, അത് മതി. നമ്മൾ ആരെയും ബോധിപ്പിക്കാനായിട്ടോ ആരെക്കുറിച്ചും, നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അപകർഷതാ ബോധമുണ്ട്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെ, അവരെ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ ചെയ്യാറുണ്ട് ആരൊക്കെയോ നമ്മുടെ ലൈഫിൽ ബോധിപ്പിക്കാനായിട്ട്. പക്ഷേ ആൻഡ് ദ റിയാലിറ്റി ഈസ് നിനക്ക് നിന്നെ അറിയാമോ, അത്ര മതി. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വരികളാണ് ശശികല ചേച്ചി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശശികല ചേച്ചി, ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുശ്രീയാണ്. അനുശ്രീ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ഗുഡ് ഡേ പറയാമോ, ബൈ അനുശ്രീ കെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും പേരെന്തായാലും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും അനുശ്രീ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്റെ പേരിലും ആസ്ട്രേ ഫം 90 പേരിലും അനുശ്രീയുടെ പേരിലും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കാണ് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ധ്യാനവും ജാനുവും കൂടി ചേർന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം, ഇന്ന് 70th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അപ്പയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പേരക്കുട്ടികളായിട്ടുള്ള ധ്യാനു ആൻഡ് ജാനു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അപ്പയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, എന്തായാലും ധ്യാനുവിൻ്റെയും ജാനുക്കുട്ടീൻ്റെയും അപ്പനായിട്ടുള്ള 70th ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന അപ്പന് വേണ്ടിയിട്ട് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാനോ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ പേരിലും മാസ്റ്റർ എഫ് എം 90 പേരിലും ധ്യാനുവിൻ്റെയും ജാനുവിൻ്റെയും പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ധ്യാനുവിൻ്റെയും ജാനുവിൻ്റെയും അപ്പയ്ക്ക് ഒരുപാട് വർഷം മുന്നോട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0947 4 7 4 2 9 1 9 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ?
2: സച്ചിൻ.
1: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: കുന്നത്തൂര്
1: എന്നാണ്. അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ? ഇന്ന് സ്കൂളിൽ പോണോ? അപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ വിശ്വസ് പറയാൻ വേണ്ടി വിളിച്ചല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാണ് സച്ചിൻ വിശ്വസ് പറയാൻ പോന്നേ? അമ്മക്ക്. അമ്മക്ക് വേണ്ടിട്ട് നല്ലൊരു ദിവസമാണ്. അമ്മയുടെ ബർത്ത്ഡേ വല്ലതും ആണോ ഇന്ന്? അമ്മയുടെ ബർത്ത്ഡേ ആണോ? അമ്മയുടെ പേരെന്നാ?
2: രൂപിക.
1: അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സച്ചിന്റെ വക ഒരു വിശ്വസ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പറയാട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സച്ചിനാണ്. സച്ചിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ രൂപിക ചേച്ചിക്ക് ആശ്രയ ഫോം 90 പേരിലും എന്റെ പേരിലും സച്ചിൻ കുട്ടിന്റെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ചേച്ചിക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുക്കുവിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്നേഹവും നിറഞ്ഞതാകട്ടെ. നീ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹവും സംരക്ഷണവും എന്നും നിനക്കൊപ്പം ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹത്തോടെ അമ്മ അനൂജ, ചേച്ചി കല്യാണി, അമ്മമ്മ സുധ. അപ്പോൾ എന്തായാലും കുക്കുമോന് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹത്തോടെ അനൂജ ചേച്ചിയും കല്യാണിയും അതുപോലെ തന്നെ സുധ ചേച്ചിയും എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്നേഹ സമ്മാനം പോലെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വിശ്വസാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കുക്കുകുട്ടന് വേണ്ടിയിട്ട് ആശ്രയ ഫോം 90 പേരിലും എന്റെ പേരിലും അതുപോലെ തന്നെ അനൂജ ചേച്ചിയുടെ പേരിലും സുധ ചേച്ചിയുടെ പേരിലും കല്യാണിക്കുട്ടിയുടെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മോൻ ഒരുപാട് വർഷം മുന്നോട്ട് ഇതുപോലെ തന്നെ കളിച്ചും ചിരിച്ചും ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷസ് അറിയിച്ചിട്ടുള്ള അനൂജ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ആശംസിക്കാനു കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്. സക്സസ്ഫുൾ പീപ്പിൾ ഓൾവേസ് ഹാവ് ടു തിങ്സ് ഓൺ ദെയർ ലിപ്സ്: സൈലൻസ് ആൻഡ് എ സ്മൈൽ. സ്മൈൽ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് സൈലൻസ് ടു അവോയ്ഡ് പ്രോബ്ലംസ്. ശരിയാണല്ലേ? അപ്പോൾ ചേട്ടൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, മുന്നോട്ട് സക്സസ് ആവുന്ന ആളുകൾക്ക് രണ്ട് കാര്യങ്ങളാണ് അവരുടെ ചുണ്ടിലുണ്ടായിരിക്കുന്നത്: ഒന്ന് ചിരിയും ഒന്ന് നിശബ്ദതയുമാണ്. ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും, സൈലൻസ് എന്തിനാണ് പലപ്പോഴും സോൾവൻസ് ഈ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. ഒരു ചിരി കൊണ്ട് ഒരുപാട് വേദനകളെ നമുക്ക് ഒളിപ്പിക്കാൻ കഴിയും. ഇന്ന് ജന്മദിനമായ റേഡിയോ സുഹൃത്ത് പാലക്കാട് കൊഴിഞ്ഞമ്പാറ ഷെറഫുദ്ദീൻ മകൻ ആരിഫിന് ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ് ചേട്ടൻ, ആദ്യം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ് അറിയിച്ചിട്ടുള്ളത്. ശരിയാണ്, ഒരു ചിരി കൊണ്ട് ഒരുപാട് വേദനകളെ നമുക്ക് പലപ്പോഴും ഒളിപ്പിക്കാൻ സാധിക്കും അല്ലേ. ആൻഡ് ഓൾസോ ചേട്ടൻ്റെ റേഡിയോ സുഹൃത്തായിട്ടുള്ള ഷെറഫുദ്ദീൻ ചേട്ടൻ്റെ മകനായിട്ടുള്ള ആരിഫ് ചേട്ടന് എൻ്റെയും മാസ്റ്റർ FM 90 പേരിലും അതുപോലെ തന്നെ മുഹമ്മദ് ചേട്ടൻ്റെ പേരിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കാനു കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ഒരുപാട് കിടലും പാട്ടുകളും കേൾക്കുവാനുണ്ട് ആശ്രയ FM 90. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Morning Mojo.
5: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ലിപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 19 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ അക്ഷരങ്ങളെയും വായനയും സ്നേഹിക്കുന്നവർക്കായിട്ട്, അത് നമ്മുടെ കൊട്ടാരക്കരയിലുള്ളവർക്കായിട്ട് ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള അനാരോ ഹെറിറ്റേജിൽ വെച്ചിട്ട് സാഹിത്യോത്സവം, നമ്മുടെ 2026 ഈ ഒരു സാഹിത്യോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ. ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ഈ ഒരു കലാസാഹിത്യ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഇനി അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ഈ ഒരു സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ കെ എൻ ബാലഗോപാൽ സാറാണ്. അതുപോലെ തന്നെ ഈ ഒരു സാഹിത്യോത്സവത്തിന് തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി KR മീര മാം ആണ് കേട്ടോ. സാഹിത്യ ചർച്ചകളും കവിയരങ്ങുകളും നാടൻ പാട്ടുകളും സിനിമാ നാടക ചർച്ചകളും ഒക്കെയായി ഗംഭീര പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ മാക്സിമം ഈ ഒരു പ്രോഗ്രാമിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
5: Yes, we are back on Morning Mojo with me, RG Sultana, on Astrea FM 90, Nadinuppam, Nattarkoppam. Studio clock lippol, samayam krithiyam 9 mani kazhinju, 32 minute aayirikkayanu. Appo ennalum skating ishtapadunna aalukalkkayittu oru kidilam update okke aayittanu njanithu ethiyirikkunnathu. Yes, Kollam jillayil roller skating championship nadakkayanu. Cadet, sub junior, junior, senior, masters vibhagangalilayittanu ee oru jilla roller skating malsaram നടക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആധാർ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യൻ സ്കേറ്റ് .com എന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. ആൻഡ് ഓൾസോ RSFE ഫോം, ജില്ലയിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എൻട്രി ഫീസ് എന്നിവ സഹിതം വരുന്ന 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഹാജരാകേണ്ടതാണ് കേട്ടോ. ഈ മാസം 24 മുതൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള എല്ലാ ടീമിനെയും ഇതിലൂടെയാണ് ചൂസ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് 9447230830 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9447230830 എന്ന നമ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കേറ്റിംഗ് എങ്കിൽ താല്പര്യപ്പെടുന്ന നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അവരുടെ ഈ ഒരു താല്പര്യത്തെ നമ്മൾ തന്നെ അണയ്ക്കാതെ അവർക്കിങ്ങനെ കൂടുതലായിട്ട് അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ So keep on listening to Astrea FM 90, Nadinuppam, Nattarkoppam.

0: നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കരിയർ വെറുമൊരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ഗ്ലോഗലിപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനായിട്ടുണ്ട്. യെസ്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഒറ്റയടിക്ക് ഒരു പവൻ സ്വർണത്തിന് 760 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 110,200 രൂപയായി ഉയർന്നിട്ടുണ്ട് കേട്ടോ. ഇനി 1 ഗ്രാം സ്വർണമാണ് വാങ്ങേണ്ടതെങ്കിൽ ഗ്രാമിന് 95 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ 13,775 രൂപയാണ് 1 ഗ്രാമിന് ഇന്നത്തെ വില. അപ്പോൾ ഇന്ന് സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വില വിവരമൊക്കെ മനസ്സിലൊന്ന് വെച്ചിട്ട് വേണം ഗോൾഡ് പർച്ചേസിനായിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പ്രോഗ്രാമും ഒരുപാട് ഒരുപാട് പാട്ടുകളും കേൾക്കുവാനുണ്ട് ആശ്രയ FM 90. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

Good morning and welcome to പടവുകൾ with me RJ സുൽത്താന. അങ്ങനെ ഇതാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശനിയാഴ്ച ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ലൊരു ദിവസത്തിന്റെ ഊർജവുമായി ഒരിക്കൽ കൂടി നമ്മുടെ ഒരു FM-ലെ എല്ലാ ലിസണേഴ്സിനും വൺസ് അഗൈൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം അല്ലെ. യെസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇന്ന് AI ഇല്ലാത്ത ഒരു മേഖല ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. അനിമേഷനും കോഡിങ്ങും മുതൽ റോബോട്ടിക്സും ഡാറ്റ സയൻസും വരെയുള്ള ആധുനിക AI കോഴ്സുകൾ ഇന്ന് സാങ്കേതിക ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ഈ കോഴ്സുകൾ വെറും ഒരു പഠനമല്ല, മറിച്ച് നമ്മുടെ നാളത്തെ ഭാവിയിലേക്കുള്ള എളുപ്പ വഴിയാണ്. കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിലിടങ്ങളെയും ജീവിത രീതികളെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് പഠിക്കാനും അവയ്ക്കൊപ്പം വളരാനും ഇത്തരം കോഴ്സുകൾ നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇന്ന് സാങ്കേതിക വിദ്യ നമ്മളെ പഠിപ്പിക്കുന്ന കാലം കഴിഞ്ഞു, നാളെ നമ്മൾ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിന് ഈ കോഴ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാറ്റത്തിന്റെ തുടക്കം എപ്പോഴാണ്? അത് നമ്മുടെ കുട്ടികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് സ്കൂൾ തലം മുതൽ തന്നെ കോഡിങ്ങും AI അടിസ്ഥാന പാഠങ്ങളും പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് വരുന്നുണ്ട്. ഇത് കുട്ടികളിൽ ചെറിയ പ്രായം മുതൽ തന്നെ ലോജിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും വളർത്താൻ ഏറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള കണക്കുകളെയും സയൻസിനെയും പേടിക്കുന്നതിന് പകരം സ്വന്തമായി ഗെയിമുകളും ആപ്പുകളും ഡിസൈൻ ചെയ്യാനും പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനും AI കുട്ടികൾക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ലോകത്തിന്റെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും. ചെറിയ പ്രായത്തിൽ തന്നെ AI ലോകത്തേക്ക് ചുവട് വെക്കുന്നത് കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാനും വലിയ ചിന്തകൾ വളർത്തിയെടുക്കാനും വലിയൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ ഭാഗമാക്കാം, അവരെ നാളത്തെ ലോകത്തിനായി ഒരുക്കാം അല്ലെ. സോ ഇന്നത്തെ ഈ ഒരു പടവുകളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് AI റിലേറ്റഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Once again, we are back on Padavugal with me, RG Sultana. അങ്ങനെ ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്നതെല്ലാം തന്നെ AI റിലേറ്റഡ് കോഴ്സുകളെ പറ്റിയാണ് അല്ലെ. സോ ആർക്കൊക്കെയാണ് ഈ AI കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുക? പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫീൽഡുകളിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും? പലരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഈ AI ഒക്കെ പഠിക്കണമെങ്കിൽ നല്ല വലിയ കോഡിംഗ് വിദഗ്ധൻ ആകേണ്ടി വരില്ലേ എന്ന്. എന്നാൽ സത്യം അതല്ല. ആർക്കൊക്കെയാണ് AI കോഴ്സുകൾ പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് മാത്രമല്ല, ആർട്സ്, കൊമേഴ്സ് അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡിൽ നിന്നുള്ളവർക്കൊക്കെ AI യുടെ വിവിധ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. കാരണം AI എന്നത് കോഡിംഗ് മാത്രമല്ല, നമ്മുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ടൂൾ കൂടിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തങ്ങളുടെ കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനും പഠിക്കാൻ പറ്റിയ ഒട്ടനവധി AI കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെല്ലാം ജോലി ചെയ്യും എന്നല്ലേ. ലിസ്റ്റ് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. യെസ്, ഇന്നത്തെ കാലത്ത് AI ഇല്ലാത്ത ഒരു കമ്പനിയുമില്ല. ഏറ്റവും പ്രധാനമായി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് IT രംഗത്ത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറായും ഡാറ്റ സയന്റിസ്റ്റായും വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. എന്നാൽ അതുകൂടാതെയാണ് മറ്റ് വിസ്മയങ്ങൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ് എന്നീ ക്രിയേറ്റീവ് ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് AI ടൂളുകൾ അവരുടെ ജോലി വളരെ എളുപ്പമാക്കുന്നുണ്ട്. ഇതുകൂടാതെ മെഡിക്കൽ രംഗത്ത് രോഗനിർണയത്തിനും കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാനും ഫൈനാൻസ് രംഗത്ത് ബിസിനസ് ഗ്രോത്ത് പ്രവചിക്കാനുമൊക്കെ ഇന്ന് AI വിദഗ്ധരുടെ സേവനം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഏത് ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതല്ല, ആ ഫീൽഡിൽ AI യുടെ കൂട്ടുപിടിച്ച് എങ്ങനെ വിജയിക്കാം എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു പടവുകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്തേ ബഹനോർ ഭയ്യോ, ബഡേ ഹി കം ശബ്ദോ മേ ആപ്കോ സുനാനാ ചാഹ്താ ഹൂ. ഉസ് സാൽ കാ ലോക്പ്രിയ ഗീത് യേ യേ യേ യേ. ले जाता हुआ उड़न खटोला और बीन बजाती हुई

0: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

വിത്ത് മീ ആർ ജി സുൽത്താന. ഇന്നത്തെ ഈ ഒരു മോർണിംഗിൽ നമ്മൾ പടവുകളിലൂടെ AI റിലേറ്റഡ് കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെ. ഏതൊക്കെ തരം കോഴ്സുകളാണ് നമുക്ക് മുന്നിലുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് ഈ കരിയർ ചൂസ് ചെയ്യാൻ സാധിക്കുക എന്നും നമുക്കൊന്ന് കേൾക്കാം. AI കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും നമ്മൾ കേട്ടല്ലോ. എന്നാൽ ഇതൊക്കെ പഠിക്കാൻ കൃത്യമായി ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നാണ് നിങ്ങളുടെ ഒരു ഡൗട്ട് എങ്കിൽ അതിനുള്ള ഉത്തരമാണ് കേട്ടോ. ഇന്ന് വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണൽസിന്റെയും ആവശ്യാനുസരണം പല തരത്തിലുള്ള AI കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രധാനമായും ഇവയെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമകൾ, ഡിഗ്രി കോഴ്സുകൾ കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ആദ്യം തന്നെ ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ BTech ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI സ്പെഷ്യലൈസേഷൻ പോലുള്ള ഫുൾ ടൈം ഡിഗ്രി കോഴ്സുകൾ ഇന്ന് കേരളത്തിലെയും പുറത്തെയും പല പ്രമുഖ കോളേജുകളിലും അവൈലബിൾ ആണ്. പ്ലസ് ടുവിന് ശേഷം AIയിൽ തന്നെ ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇനി ജോലിക്കൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ട് ഒട്ടനവധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളും ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവയിലൊക്കെ പ്രത്യേക പരിശീലനം നൽകുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും അവൈലബിൾ ആണ്. കൂടാതെ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആഗോള കമ്പനികളും ചേർന്ന് നടത്തുന്ന AI എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളും ഇന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇതിൽ പല കോഴ്സുകളും വലിയ കോഡിംഗ് അറിവില്ലാത്തവർക്കും പോലും AI ടൂളുകൾ എങ്ങനെ ബിസിനസ്സിലും ക്രിയേറ്റീവ് ഫീൽഡിലും ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കുന്ന യൂസർ ഫ്രണ്ട്ലി കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നോ വലിയ കോഡിംഗ് വിദഗ്ധരാകണമെന്നോ ഉള്ള പേടിയൊന്നും ഇനി ആർക്കും വേണ്ട. സോ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിയുവാനുണ്ട് ഈ ഒരു കോഴ്സിനെ ഒക്കെ പറ്റി. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90.
6: Classic hits of the hour.

അച്ഛൻ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു രാവിലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ AI റിലേറ്റഡ് കോഴ്സിനെ പറ്റി ഒക്കെ നമ്മൾ കേട്ടല്ലേ. എന്നാൽ ഇനി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഇതൊക്കെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണ് പഠിക്കാൻ കിട്ടുക, നല്ല പ്ലേസ്മെന്റോടുകൂടി പഠിക്കാൻ പറ്റിയ ഗവൺമെന്റ് കോളേജുകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ടുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. വിദേശത്തോ മറ്റു വലിയ നഗരങ്ങളിലോ പോയാൽ മാത്രമേ AI പഠിക്കാൻ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ സത്യമതല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ IIIT MK, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, കൂടാതെ നമ്മുടെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളായ CET ട്രിവാൻഡ്രം, ഗവൺമെന്റ് എഞ്ചിനീയർ കോളേജുകൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഡാറ്റാ സയൻസിലും ഉള്ള അത്യാധുനിക ഡിഗ്രി PG കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ലോക പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയെല്ലാം AI വിദ്യാഭ്യാസത്തിന്റെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. തികച്ചും സൗജന്യമായോ കുറഞ്ഞ ഫീസിലോ പഠിക്കാവുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇവയിലുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള പോലുള്ള പ്രത്യേക സ്ഥാപനങ്ങളും AI പഠനത്തിനായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ആഗോള കമ്പനികളിലേക്കും പ്രമുഖ ഇന്ത്യൻ IT സ്ഥാപനങ്ങളിലേക്കും മികച്ച പ്ലേസ്മെന്റുകളാണ് ലഭിക്കുന്നത്. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ലക്ഷങ്ങളുടെ പാക്കേജിൽ ജോലി വാങ്ങി കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു സുവർണാവസരം തന്നെയാണ്. താല്പര്യവും നല്ല കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുമുള്ള മികച്ച കോഴ്സുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.

അയച്ചത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ നമ്മൾ AI റിലേറ്റഡ് കോഴ്സുകളെ പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇനി എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നിതായിരിക്കും, ഇനി ഇതിനൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെന്തെങ്കിലും പെർട്ടിക്കുലർ ഏജ് പീരീഡ് ഉണ്ടോ എന്നൊക്കെ അല്ലെ. എന്നാൽ കേട്ടോളൂ, AI കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പോലെ തന്നെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാന ത്തിലും കീം പോലുള്ള പ്രവേശന പരീക്ഷകളിലൂടെയും കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. IIT പോലുള്ള ദേശീയ സ്ഥാപനങ്ങളിലേക്ക് JEE എക്സാം വഴിയാണ് പ്രവേശനം. ഇനി IIIT MK അല്ലെങ്കിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലുള്ള ഇടങ്ങളിലെ PG കോഴ്സുകൾക്കാണെങ്കിൽ അവരുടെ സ്വന്തം എൻട്രൻസ് എക്സാമുകളും ഗേറ്റ് സ്കോറുമാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കാണെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പർട്ടിക്കുലർ ഏജ് പീരീഡ് ഉണ്ടോ എന്ന്. എന്നാൽ കേട്ടോളൂ, തീർച്ചയായിട്ടും ഇല്ല. സ്കൂൾ കുട്ടികൾക്കായിട്ട് അടിസ്ഥാന കോഡിംഗ് മുതൽ AI ബേസിക്സ് വരെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളും ചൂസ് ചെയ്യാം. ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ജോലിയുടെ തിരക്കിലുള്ള പ്രൊഫഷണലുകൾക്കും തങ്ങളുടെ കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും പോലും ഓൺലൈൻ വഴി AI കോഴ്സുകൾ പഠിക്കാൻ യാതൊരു പ്രായപരിധിയില്ല. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്ന് കേട്ടിട്ടില്ലേ, AIയുടെ കാര്യത്തിൽ അത് അത്രയധികം കറക്റ്റ് ആണ്. ഇനി ഈ കോഴ്സുകൾ പഠിക്കുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. മെഷീൻ ലേണിംഗ് അഥവാ യന്ത്രങ്ങളെ പഠിപ്പിക്കുന്ന വിദ്യ, കമ്പ്യൂട്ടർ വിഷൻ, മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും AIയെ സഹായിക്കുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കൂടാതെ പൈത്തൺ പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, ഡാറ്റ അനലൈസിസ് എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവ കൂടാതെ ChatGPT പോലുള്ള അത്യാധുനിക ജനറേറ്റീവ് AI ടൂളുകൾ എങ്ങനെ ബിസിനസ്സിലും ക്രിയേറ്റീവ് ഫീൽഡിലും ഉപയോഗിക്കാമെന്നും ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു AI റിലേറ്റഡ് കോഴ്സിനെ പറ്റി കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കോൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ കേട്ടുവരുന്നതെല്ലാം തന്നെ AI റിലേറ്റഡ് കോഴ്സിനെ പറ്റിയും അതിന്റെ ജോലി സാധ്യതയെ പറ്റിയും എന്തെല്ലാം ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലേ. എന്നാൽ ഇനി ഈ ഒരു രംഗത്ത് വിജയിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, AI ടോപ്പിക്സ് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഒപ്പം പഠനത്തിന് പുറമെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളും ഇന്റേൺഷിപ്പുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കേൾക്കാം അല്ലെ. ഈ AI അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, ഇത് വളരെ സിമ്പിളായി പഠിക്കാൻ ചില പൊടിക്കൈകളുണ്ട്. ആദ്യം തന്നെ വലിയ സങ്കീർണമായ ബുക്കുകൾ വായിച്ച് തല പുകയ്ക്കുന്നതിന് പകരം ചെറിയ ഓൺലൈൻ ട്യൂട്ടോറിയലുകളും യൂട്യൂബ് ചാനലുകളും പോഡ്കാസ്റ്റുകളും ഉപയോഗിച്ച് ബേസിക്സ് മനസ്സിലാക്കുക. ChatGPT പോലുള്ള ഫ്രീ AI ടൂളുകൾ ദിവസവും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായി ചെറിയ പ്രൊജക്ടുകൾ ചെയ്യുക എന്നതാണ് AI പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ വേ. എന്നാൽ ഈ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കൊണ്ട് മാത്രം ഈ ഫീൽഡിൽ ബെസ്റ്റ് ആകാൻ പറ്റില്ല. ഒപ്പം വേറെയും ചില സ്കിൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് തന്നെയാണ്. അതായത് ഒരു പ്രശ്നം കണ്ടാൽ അതിന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എങ്ങനെ പരിഹാരം കാണാം എന്ന് ചിന്തിക്കാനുള്ള കഴിവ്. കൂടാതെ പുതിയ കാര്യങ്ങൾ നിരന്തരം പഠിക്കാനുള്ള മനസ്സും ലോജിക്കൽ തിങ്കിങ്ങും ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മികച്ചൊരു കരിയർ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്റേൺഷിപ്സ് ആണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പ്രമുഖ കമ്പനികളിലോ സ്റ്റാർട്ടപ്പുകളിലോ ചെറിയ ഇന്റേൺഷിപ്പുകൾ ചെയ്യുക. ഇത് റിയൽ ടൈം പ്രൊജക്ടുകൾ ചെയ്യാനും കോർപ്പറേറ്റ് ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും വലിയൊരു എക്സ്പീരിയൻസ് നൽകും. കൂടാതെ GitHub പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സ്വന്തം പ്രൊജക്ടുകൾ അപ്ലോഡ് ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് കമ്പനികളുടെ കണ്ണിൽപ്പെടാൻ സഹായിക്കും. ഇനി സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം നമ്മളും വളരുക എന്നതാണ് ഈ കരിയറിലെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

കിച്ചൺ. വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ AI യുടെ സാധ്യതകളെ കുറിച്ചും പഠന വഴികളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നവരും ജോലിയിലേക്ക് കടക്കാൻ പോകുന്നവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയും ചെറിയൊരു അശ്രദ്ധ വരുത്തി വെക്കുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. AI എന്നത് വലിയൊരു പവർ തന്നെയാണ്. സോ കൂടുതൽ ശക്തിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ AI ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഡാറ്റ പ്രൈവസിയും എത്തിക്സുമാണ്. നമ്മൾ ഉപയോഗിക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ AI സിസ്റ്റം ആളുകളുടെ സ്വകാര്യതയെ മാനിക്കുന്നതാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികൾ ഇല്ലാത്തതാണെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ജെൻഡറോ കാസ്റ്റോ നോക്കി തെറ്റായ വിവരങ്ങളോ വിവേചനമോ കാണിക്കുന്ന രീതിയിൽ AI അൽഗോരിതം പ്രവർത്തിക്കാൻ പാടില്ല. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകളിലും കോഡുകളിലും കോപ്പിറൈറ്റ് നിയമങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ വരുന്ന ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയാണെന്നറിയാമോ? വളരെ ഗൗരവമുള്ളതാണ് അതിന്റെ ഫലങ്ങൾ. AI പ്രോഗ്രാമിംഗിലോ ഡാറ്റ കളക്ഷൻസിലോ ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചാൽ പോലും അത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും കോടികളുടെ ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകും. ചില തെറ്റായ മെഡിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രവചനങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കും. അതുപോലെ തന്നെ AIയുടെ പേരിൽ തെറ്റായ വിവരങ്ങളും ഫേക്ക് ന്യൂസും പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു AI പ്രൊഫഷണലിന്റെ ജോലി എന്നത് വെറും ഒരു കോഡിംഗ് മാത്രമല്ല, സൊസൈറ്റിയോട് വലിയ നീതി പുലർത്തേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമ്മൾ AI റിലേറ്റഡ് കോഴ്സിനെ പറ്റി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടല്ലേ? അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് കറന്റ് ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടറിയുവാനുണ്ട്. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: for the future.
1: Once again, we are back on Padavugal with me, RG Sultana. അങ്ങനെതാ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമ്മൾ AI റിലേറ്റഡ് കോഴ്സുകളെ പറ്റി ഒരുപാട് കാര്യങ്ങളാണല്ലേ പടവുകളിലൂടെ കേട്ടത്. എന്നാൽ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. യെസ്, ആദ്യം തന്നെ പുനലൂർ കൂരേട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ലഭ്യത കുറവുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടുകൂടി ബിരുദം നേടിയവരെയും പരിഗണിക്കുന്നുണ്ട്. സോ ഈ ഒരു ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നത് October 15th, അതും രാവിലെ 11 മണിക്ക് നടക്കൂട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8089710564 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 8089710564 എന്ന നമ്പറിൽ. ആൻഡ് മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് DRDO ലബോറട്ടറിയിൽ അപ്രന്റീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ആകെ 74 ഒഴിവുകളാണ് ഉള്ളത്. BTech പാസ്സായവർക്ക് മാത്രം 9,000 രൂപയും ഡിപ്ലോമക്കാർക്ക് 8,000 രൂപയും ITI പാസ്സായവർക്ക് 7,700 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ് കേട്ടോ. www.nats.education.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.nats.education.gov.in എന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി October 12th. ഇപ്പോൾ കറന്റ് ജോബിനൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞു നടക്കുന്നവർക്ക് എന്നാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാട്ടോ. ആൻഡ് മറ്റൊരു ജോബ് അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ആസാം റൈഫിൾസിൽ 354 ഒഴിവുകളിലേക്ക് പുതിയ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, ITI, മെട്രിക്കുലേഷൻ തുടങ്ങി വിവിധ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് October 23rd. www.assamrifles.gov.in എന്ന വെബ്സൈറ്റ് വഴി ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും അപ്ലൈ ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഉടനെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് പടവുകളിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആനുവേഴ്സറിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചോദിച്ചത്.
1: Yes, we are back on പടവുകൾ with me, RG സുൽധാര. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റർഡേയിൽ നമ്മൾ പടവുകളിലൂടെ ഇതുവരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും AI ജോബ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ബെനഫിറ്റും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ കിട്ടുന്ന അഡ്വാൻറ്റേജും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിഞ്ഞത്. സോ ഈ ഒരു AI സാങ്കേതിക വിദ്യയുടെ ഈ ഒരു അനന്ത സാധ്യതകളെ കുറിച്ച് തൊട്ടറിയാനും കരിയറിൽ പുതിയൊരു കുതിച്ചുചാട്ടം നടത്താനും ആഗ്രഹിക്കുന്നവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മുതൽ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ വരെയുള്ള മികച്ച പഠന അവസരങ്ങളും അവയ്ക്ക് എങ്ങനെ ലളിതമായി അപേക്ഷിക്കാമെന്നതിന്റെ ഒക്കെ വഴി നമ്മൾ ഇന്നത്തെ ഈ ഒരു പടവുകളിലൂടെ കേട്ടറിഞ്ഞു. വെറും ഒരു സാങ്കേതിക വിദ്യ എന്നതിലുപരി ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI തുടങ്ങി IT മേഖലയിലും സർഗാത്മക രംഗങ്ങളിലും ഒരുപോലെ വളർന്നു വരുന്ന പുതിയ തൊഴിൽ സാധ്യതകളുടെ വാതിലുകളാണ് ഓരോരുത്തർക്കുമായിട്ട് ഇവിടെ തുറക്കപ്പെടുന്നത്. അപ്ഡേറ്റ് ആയിരിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ആയിരിക്കുക. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വയം കരുത്താക്കി മാറ്റി സ്വപ്നങ്ങളിലേക്ക് സ്വയം പ്രയത്നത്തിലൂടെ തന്നെ കുതിച്ചു പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി എനിക്കെന്തായാലും ഇന്നത്തെ പടവുകൾ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടലും പ്രോഗ്രാംസും കാര്യങ്ങളും നമുക്ക് കേട്ടറിയുവാനുണ്ട് ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RG സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM-ൽ. ഇനി യാസിക് കഫേ. യാസിക് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെ ഉള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. സോ വിളിക്കാം ടു ദ നമ്പർ 0474-2919-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- ഇതാണ് ടു ദ നമ്പർ 9526490900 9526690900. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ആ ഭാഗ്യശാലിനെ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. അപ്പോഴെന്നാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vilakkuravaanu Aljuvide speciality,
4: pakshe quality no compromise. Ella veetu sadhanangalum orumichu
3: Alju Hypermarket Nellikunnam, Alju Supermarket Payangil Antumannur. Alju vilakkuravinne bismayam.
4: Oru career veru oru swapnamalla. General Duty Assistant and Hospital Administration, ningalude bhavike ini oru mass thudakkam. Padikku, professional aagu, vijayikku. Admission ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: യാസിബ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫേവറേറ്റ് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: നമസ്കാരം മോളെ, ശാന്ത ചേച്ചിയാണ് നടിയോളയിൽ നിന്നും.
1: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. അവിടെ എല്ലാവർക്കും സുഖമാണോ?
1: ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അവിടെ കുഞ്ഞു മക്കൾക്കൊക്കെ സുഖല്ലേ?
2: ആ, സുഖമായിട്ടിരിക്കുന്നു മോളെ.
1: അതെയല്ലേ, നമ്മുടെ ശ്രേയക്കുട്ടി ഇവിടെ?
2: ശ്രേയക്കുട്ടി ഇവിടെ ഉണ്ടല്ലോ.
1: ശ്രേയക്കുട്ടി മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കി ആരും ഉണ്ടൂലേ?
2: അവര് കുഞ്ഞുങ്ങളാ, അവര് കളിച്ചൊക്കെ നടക്കും. ഇവരെ ഉള്ളു, ചേച്ചിയാ.
1: ആണോ, ചേച്ചിയാണോ? അപ്പൊ ചേച്ചിക്കുട്ടി അല്ലേ?
2: സംസാരിച്ചു.
1: ഹലോ ഹലോ, ശ്രേയക്കുട്ടി. ഹലോ, ഹലോ.
2: വേറെ ആൾക്കാരും ഒന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുക, ശ്രേയക്കുട്ടി ഉണ്ടെന്നില്ല.
1: ആണല്ലേ,
2: അപ്പൊ കുറച്ചു
1: വെക്കാമോ? റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ, പറഞ്ഞു പറഞ്ഞു. കേൾക്കാം കേൾക്കാം.
2: ശ്രേയക്കുട്ടി അങ്ങ് പിണങ്ങി പോയിട്ടുണ്ട്.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള പാട്ട്.
1: ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന പാട്ടാണ് വേണ്ടത്?
2: അതെ.
1: അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
2: ഇത് എന്റെ കുഞ്ഞു മക്കൾക്ക്, പിന്നെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. എല്ലാവർക്കും സുഖാണ്, പ്രത്യേകിച്ച് പതാരംകാരന് സുഖാണ്. പോരെ, പതാരം കയ്യിൽ ഇവിടെ ഉണ്ട്.
2: താങ്ക്
1: യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി, ബിച്ചു തിരുമല സർ വരികൾ എഴുതി, ആൻഡ് ഔസേപ് ബച്ചൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന പാട്ട്. അതും ചേച്ചി പ്രത്യേകം ചേച്ചിയുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആശ്രയ എഫ് എം കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് ചേച്ചി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എന്റെ പേര് രേവതി, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. എനിക്ക് തങ്കമാന പയ്യ എന്ന തമിഴ് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ രഥിമ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, വിവേക് വരികൾ എഴുതി ആൻഡ് സായ് അഭ്യങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്തു. സായ് അഭ്യങ്കർ, നർഗീസ് ആൻഡ് അഷ്ന ഇവർ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള 2026 കറലി ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന തങ്കമാന പയ്യ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-2919-0970-4744 2919-0909-0090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522-6490-9092-6694-9090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, we are back on Gazette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെ ഉള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഒരു ഫേവറേറ്റ് പാട്ട് ചോദിക്കാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
7: ഇത് മല്ലിക.
6: മല്ലിക ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
7: ഓ,
6: ആ ഒരു സംസാരത്തിൽ എന്തോ ഒരു വിഷമം ഉള്ള പോലെ. സന്തോഷാണോ? ഓക്കെ, ആ സന്തോഷത്തോടെ എനിക്ക് പറ, ആക്റ്റീവ് ആയിട്ട് പറ. വീട്ടിലാരൊക്കെയുണ്ട്?
7: വീട്ടിൽ ഇപ്പൊ ചേട്ടനും ഞാനും ഉണ്ട്.
6: ആണല്ലേ, ഇപ്പൊ ചേട്ടനൊക്കെ സുഖാണോ?
7: ആ, സുഖമായിട്ടിരിക്കുന്നു.
6: ആണല്ലേ, അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
7: രണ്ടു പെമ്മക്കളാ, രണ്ടുപേരും ആയിട്ട്, രണ്ടുപേരും കൂടെ.
6: ആണല്ലേ, ഓക്കെ. അപ്പൊ
7: മൂന്ന് കൊച്ചുമക്കളുണ്ട്.
6: ആഹാ, ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
7: ഇല്ല, കഴിച്ചില്ല. ഉച്ചക്ക് കഴിഞ്ഞ് കഴിക്കണം.
6: ഉച്ചക്ക് കഴിഞ്ഞ് കഴിക്കണം. അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ? എന്താണ്
7: സ്പെഷ്യൽ? ഒന്നുമില്ല, മീൻകറിയും തോരനും.
6: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
7: പൊന്നമ്പിളി പൊട്ടം തൊട്ടം.
6: പൊന്നമ്പിളി പൊട്ടം തൊട്ടം. ചേച്ചി പാടുവോ? ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
7: പാട്ട് എനിക്കുള്ള പിന്നെ സഹോദരന്റെ കുട്ടിമോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു.
6: അതെ അല്ലേ,
7: അത് പറയാം. പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി, എന്റെ ഭാവിയിലുള്ള എല്ലാവർക്കും വേണ്ടി.
6: ഓക്കെ, ആരുടെയാണ് ബർത്ത്ഡേ എന്നൊന്ന് പറയാമോ?
7: എന്റെ സഹോദരന്റെ കുട്ടിമോന്റെ.
6: ഓക്കെ, അപ്പൊ എന്തായാലും പറയാട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.
7: താങ്ക് യു.
6: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മല്ലിക ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്പർ വൺ സ്നേഹനീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയില് നമ്മുടെ ദാസേട്ടൻ പാടി, ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ എഴുതി, ജെറി അമൽദേവ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് പൊന്നമ്പിളി പൊട്ടം തൊട്ടി എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകം ചേച്ചിയുടെ സഹോദരന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അപ്പൊ അതുകൊണ്ട് വിഷയാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും മല്ലിക ചേച്ചിയുടെ സഹോദരന്റെ മകൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. അപ്പൊ എന്തായാലും ആ മോന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് വർഷം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിയ ആണ്. അൻസിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന ചേച്ചി, എനിക്ക് നീ കോരിനാൾ സോങ് വെച്ച് തരുമോ? ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു all the listeners of Astray FM എന്ന് പറഞ്ഞിട്ടാണ് അൻസിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻസിയയ്ക്ക് വേണ്ടിയിട്ട് നീ കോരിനാൾ എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ശരത് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് കാർത്തിക്, ശ്വേതാ മേനു, ശ്വേതാ മോഹൻ ഇവരൊക്കെ ചേർന്ന് പാടി മനോഹരമാക്കി, ആൻഡ് കാർക്കി സാർ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090 0974 2919 0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. To the number 9529049090 9526499090 9526499090.

0: ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kettida paniyan ningalku endha adutha tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakara Poonavallilullappol.
3: JM Architects, government approved ISO certified civil engineers and builders. Contact 9444717171.
4: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിയിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5 കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: We can call ourselves as a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവ്വഹിക്കും. ദിവസം 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് UN ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ US സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവ്വഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും CA സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT Kasima 3K നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5 സ്ഥാനത്തും ഇന്ത്യ 138 സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
3: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവന ദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെ തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്.
4: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും. സോ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. 0474-291-9090. 0 മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522-664-9090. 9562-6649-0090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ആ ഭാഗ്യശാലിനെ അനൗൺസ് ചെയ്യും. അല്ലെ, ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസ് ആണ്. അജാസ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് സുൽത്താന അക്ക, ഹലോ ആസ്ട്രിയ എഫ് എം, ഞാൻ അജാസ്. എനിക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ ഇല്ലേ ഇല്ല എന്ന പാട്ട് ഒന്നിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അജാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോഴെന്നാലും മജാസിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പാട്ട്. മലം സുഹേൽ കോയ ലിറിക്സ് എഴുതി, കപിൽ കപിലൻ പാട്ട് പാടി, ആൻഡ് വിഷ്ണു വിജയ് മ്യൂസിക് കമ്പോസ് ചെയ്തൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽഡ്രിൻ ആണ്. ആൽഡ്രിൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, My name is Alden. Hi, Sultana Chechi. എനിക്ക് മെഹബൂബ KGF-ലെ പാട്ട് വെച്ച് തരാമോ ഫോർ മൈ എക്സ് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആൽഡൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൽഡന്റെ എക്സ് ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് KGF Chapter 2 എന്ന സിനിമയിലെ മെഹബൂബ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അനന്യ ഭട്ട് പാടി, അതുപോലെ തന്നെ സുധാംശു ലിറിക്സ് എഴുതി, രവി ബസ്രൂർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ചില പാട്ടുകളിൽ ഒരു പാട്ടാണ് ആൽഡ്രിൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം, ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 19 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അവിടെ മഴയാണോ അതോ നല്ല വെയിലാണോ?
2: മഴയില്ല,
1: ആണല്ലേ. അത്യാവശ്യം നല്ല സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഇപ്പൊ അവിടെ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: വെങ്കലം എന്ന
1: സിനിമയിലെ ആറാട്ട് കടവെങ്കൽ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: അത് എന്റെ നാട്ടുകാരൻ അഭിനയിച്ച ഒരു പടമാണ് മുരളി.
1: ആഹാ,
2: അദ്ദേഹത്തിന്. ആ, മുരളി കേട്ടിട്ടില്ലേ മാഡം?
1: പിന്നെ
2: എന്റെ നാട്ടുകാരൻ, ഞങ്ങളുടെ അയൽവാസി.
1: അതെ അല്ലേ? ഓക്കെ ഓക്കെ.
2: അദ്ദേഹത്തെ ഓർമ്മിച്ചോണ്ടാണ്. സത്യത്തിൽ അദ്ദേഹത്തെ ഓർമ്മദിനൊന്നും അല്ല, ഇന്ന് എങ്ങനെയോ അദ്ദേഹം എന്റെ മനസ്സിൽ വന്നു. ഞങ്ങളൊക്കെ സഹകരിച്ചു.
1: അതെ അല്ലേ? ഓക്കെ, അപ്പൊ മുരളി ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
2: പിന്നെ എല്ലാവർക്കും
1: ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് വെങ്കലം എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതും ചേട്ടൻ എടുത്തു പറഞ്ഞു, ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള മുരളി ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് റാംജി ചേട്ടനും മുരളി ചേട്ടനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാനാണെങ്കിൽ, രവീന്ദ്രൻ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്തു, പി ഭാസ്കരൻ സാർ വരികൾ എഴുതി, നമ്മുടെ എല്ലാം എല്ലാമായ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ആറാട്ട് കടവിങ്കൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് റാംജി ചേട്ടനൊക്കെ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ പനവേലിയിൽ നിന്ന് രാജി. എനിക്ക് ഇന്ന് ജാനകി അമ്മയുടെ ഒരു നല്ല പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് രാജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജി ചേച്ചിക്ക് വേണ്ടിയിട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ജാനകി അമ്മ പാടി, ബിച്ചു തിരുമല സർ വരികൾ എഴുതി, ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളി എന്ന പാട്ടാണ് പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047 2919190090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490905266409090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാ സംസാരിക്കുന്നേ?
2: ജ്യോതിർഷിവ.
1: ജ്യോതിർഷിവ ആണോ? ജ്യോതിർഷിവയ്ക്ക് ഇന്ന് ക്ലാസ്സിനൊന്നും പോണ്ടായിരുന്നോ?
2: ഇല്ല,
1: ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല. ഭക്ഷണം കഴിച്ചോ?
2: കഴിച്ചു.
1: കഴിച്ചു അല്ലേ. അപ്പൊ ജ്യോതിർഷിവയ്ക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഹലോ, അണ്ണാരെ കണ്ണാവാ എന്ന പാട്ടാ. പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടത്തില്ല. പാട്ട് കേൾക്കാനാ ഇഷ്ടം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ഹലോ
2: ഹലോ,
1: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പാട്ട്? ചേട്ടന് വേണ്ടിയിട്ടാണോ? ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലിസണറാണ്. യെസ്, ജ്യോതിർഷിവ ആണ് വിളിച്ചിരിക്കുന്നത്. ജ്യോതിർഷിവ ജ്യോതിർഷിവന്റെ ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാണ്. ഭ്രമരം എന്ന സിനിമയിലെ അണ്ണാറ് കണ്ണാവ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, മോഹൻ സിതാര സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അനിൽ പനച്ചൂരാൻ സർ വരികൾ എഴുതി, വിജയ് യേശുദാസ്, പൂർണ്ണശ്രീ, വിഷ്ണു മോഹൻ, സിതാര, എ കൃഷ്ണൻ ഇവരെല്ലാവരും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ അണ്ണാറ് കണ്ണാവ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജ്യോതിർഷിവയ്ക്കും ജ്യോതിർഷിവേന്റെ ചേട്ടനൊക്കെ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രിയ ആണ്. പ്രിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഞാൻ പ്രിയ, എനിക്ക് മോനിക്ക എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പ്രിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രിയയ്ക്ക് വേണ്ടിയിട്ട് മോനിക്ക എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, കൂലി എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആൻഡ് ഓൾസോ സുബ്ലാഷിനി, അനിരുദ്ധ് രവിചന്ദ്രൻ, അസൽ കോലാർ ഇവരെല്ലാവരും ചേർന്ന് പാടി. അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെ മ്യൂസിക് ഡയറക്ട് ചെയ്തു. ആൻഡ് വിഷ്ണു എടവൻ ചേർന്ന് വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0491904749 1909 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9562669090 5626499090 5626699090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagar.

0: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Gazette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ ഗാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുലാണ്. അതുൽ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ അതുൽ. എന്റെ ഫ്രണ്ടിന് വേണ്ടി മെല്ലിനമേ വെച്ച് തരാമോ, അൻസിയ. ഷീ ഇസ് യുവർ ഓൾ ടൈം ലിസണർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അതുൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുലിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൻസിയയ്ക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഓൾ ടൈം ലിസണറായിട്ടുള്ള അൻസിയയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും മെല്ലിനമേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഷാജഹാൻ എന്ന സിനിമയിൽ മണിശർമ്മ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹരീഷ് രഘവേന്ദ്ര സർ പാടി, ആൻഡ് വൈരമുതു സർ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് മെല്ലിനമേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ആസ്ട്രോ എഫ് എം 90 പ്രത്യേകിച്ച് നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിൽ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു വിന്നറിനെ പ്രഖ്യാപിക്കും. യെസ്, ഈ ഒരു വീക്കിലെ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്, ബിക്കോസ് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ, ആൻഡ് ദ വിന്നർ ഈസ് അൻസിയാണ്. കൺഗ്രാചുലേഷൻ അൻസിയ. അൻസിയനെ എന്തായാലും ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ വിന്നർ ആയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഇനിയും നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണോ അത് പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ വിന്നർ ആയിട്ടുള്ള അൻസിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ വിന്നർ ആയില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. അപ്പോൾ വൺസ് അഗെയിൻ അൻസിയ്ക്ക് ഒരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ കേൾക്കുവാനുണ്ട് ആസ്ട്രിയ എഫ് എം 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സങ്കേതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം ഒരു കടല പോലെയാണ്, ചിലപ്പോൾ ശാന്തവും മനോഹരവും, മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായ തിരമാലകളാൽ നിറഞ്ഞതും. പ്രകാശവും സന്തോഷവും നിറഞ്ഞ തീരങ്ങളിലൂടെ പ്രിയപ്പെട്ടവരുടെ കൈപിടിച്ച് ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ ആരും കാണാതെ പോകുന്ന ചില നിശബ്ദമായ ഇടവഴികളുണ്ട്. സ്നേഹത്തിന്റെ ഒരു തലോടലിനായി കൊതിക്കുന്ന വിറയാർന്ന കൈകളും വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിക്കുന്ന പ്രതീക്ഷയറ്റ കണ്ണുകളും ആ ഇടവഴികളിൽ നമുക്ക് കാണാം. ജീവിച്ചു തീർത്ത കാലം അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കി തീർന്നിട്ടും വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ വേരറ്റ മരങ്ങൾ പോലെ ഉപേക്ഷിക്കപ്പെട്ടവർ, ചിറകം മുളയ്ക്കുന്നതിനു മുൻപേ ആകാശവും കൂടും നഷ്ടപ്പെട്ട അനാഥരായ കുരുന്നുകൾ, ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഓർമ്മകളുടെയും ചിന്തകളുടെയും ഇരുട്ടിലേക്ക് വഴിതെറ്റിപ്പോയവർ, ഇവർക്കൊക്കെ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ എന്താണുള്ളത്? പകൽ വെളിച്ചം മങ്ങുമ്പോൾ ചേക്കേറാൻ ഒരു കൂടുപോലുമില്ലാതെ, ആകുലതകൾ പങ്കുവെക്കാൻ കൂട്ടിനൊരാളില്ലാതെ ജനക്കൂട്ടത്തിനിടയിലും തീർത്തും ഒറ്റപ്പെട്ടു പോയ ആ പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചിലെ നോവ് നാം പലപ്പോഴും അറിയാതെ പോകുന്നു. ഉറ്റവരാലും ഒടയവരാലും ഉപേക്ഷിക്കപ്പെട്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അവർക്ക് ചുറ്റും ശൂന്യത മാത്രമായിരിക്കും. എന്നാൽ ആ കൂരിരുട്ടിലും അവർക്കായി പ്രതീക്ഷയുടെ ഒരു സ്വർണ വെളിച്ചം എവിടെയോ കാത്തിരിപ്പുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്കും ചേർത്തു പിടിക്കാൻ ഒരു കൈത്താങ്ങില്ലാത്തവർക്കും നിർഭയം ഒഴുകിയണയാൻ കഴിയുന്ന ഒരു ശാന്തമായ തീരമുണ്ട്. വേദനിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ കുളിർമഴയായി അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അതുല്യമായ സഹനത്തിന്റെ ഒരു സ്വർഗമുണ്ട്. ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവർക്കെല്ലാം എക്കാലവും തണലേകുന്ന സ്വർഗീയമായ ആ പുണ്യ കൂടാരമാണ് ആശ്രയ സങ്കേതം.
2: ഇവിടുത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വെറുതെ ഇരിക്കുന്നില്ല, ഇവർക്ക് അതാത് ആക്ടിവിറ്റീസുകൾ ഇവർ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും ഇവർക്ക് ആക്ടിവിറ്റീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾക്ക് അഗ്രികൾച്ചർ ഫാമും അതുപോലെ തന്നെ ഡയറി ഫാമും എല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ഇവരുടെ ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പലരും കൃഷിക്കാരായിട്ടുള്ളവരുണ്ടാവും, നേരത്തേക്ക് ചെയ്തിരുന്നവരാണ്. അപ്പൊ അവരുടെ സേവനം കൂടി നമ്മുടെ സ്റ്റാഫുകളോടൊപ്പം തന്നെ നമ്മൾ അവരുടെ സേവനം കൂടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഈ ഓണക്കാലത്ത് നമുക്ക് പൂക്കൃഷി ഉണ്ടായിരുന്നു, സോ ഓണപ്പൂക്കളൊക്കെ ഇടാനുള്ള കാര്യങ്ങളിലെല്ലാം അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കുറെയൊക്കെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു, നമുക്ക് തന്നെ സ്വന്തമായിട്ടുള്ളതും പാപ്പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട്. 50-60 പശുക്കളുള്ള ഒരു ഡയറി ഫാം ഉണ്ട്. സോ അവിടെ ഇവരുടെ സേവനം കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 100+ സ്റ്റാഫുകളാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത് എല്ലാ വിങ്ങിലും കൂടി, പക്ഷേ അത് മതിയാവത്തില്ല. കാരണം ഇത്രയും ആളുകളെ ഇവിടെ തന്നെ ഹെഡ് ഓഫീസിൽ തന്നെ കലവരത്ത് തന്നെ ഏകദേശം 1000+ ആളുകളാണ് നമ്മുടെ ഇൻമേറ്റ്സ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫുകൾ മതിയാവത്തില്ല. അപ്പൊ ഇവരെ കൂടെ സേവനം ഇതിൽ തന്നെ നോർമൽ ആയിട്ടുള്ളാകുന്ന വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത, വീട്ടിൽ കൊണ്ടുപോകാൻ ആരുമില്ലാത്ത ആളുകളെ അവരുടെ സേവനം കൂടി നമ്മൾ ഇവിടെ വിനിയോഗിക്കപ്പെടുന്നുണ്ട്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും നിർമ്മലമായ പൂക്കളാണ്. അവരുടെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി മതി ഏതൊരു കഠിന ഹൃദയത്തെയും അലിയിച്ചു കളയാൻ. മുറ്റത്തോടിക്കളിക്കുന്ന കുരുന്നുകളുടെ കൊഞ്ചലുകളും കുറുമ്പുകളുമാണ് ഏതൊരു വീടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. ഉറങ്ങുമ്പോൾ പാട്ടുപാടാനും വീഴുമ്പോൾ താങ്ങി നിർത്താനും അച്ഛനും അമ്മയും കൂടെയുള്ളത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എത്ര വലിയ ഭാഗ്യമാണ്. എന്നാൽ സ്വന്തം എന്ന് പറയാൻ ഒരു വീടോ, വിശക്കുമ്പോൾ വാരിത്തരാൻ ഒരമ്മയോ, വിരൽത്തുമ്പിൽ പിടിച്ചു നടത്താൻ ഒരച്ഛനോ ഇല്ലാത്ത ഈ വലിയ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ചില കൊച്ചു ശലഭങ്ങളുണ്ട് നമുക്ക് ചുറ്റും. സ്നേഹം എന്താണെന്നറിയുന്നതിന് മുൻപേ കളിപ്പാട്ടങ്ങൾ മാത്രം നൽകേണ്ട കൈകളിൽ വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, ലോകത്തിന്റെ ഇരുണ്ടു മുഖം കാണേണ്ടി വന്ന നിർഭാഗ്യരായ കുഞ്ഞുങ്ങൾ. അവരുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു ഭയമായിരിക്കും. ആരും തുണയില്ലാത്തതിന്റെ നിസ്സഹായതയായിരിക്കും. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കായി ആശ്രയ സംഗീതത്തിൽ തുറന്നിട്ടിരിക്കുന്ന സ്നേഹത്തിന്റെ വാതിലാണ് ആശ്രയ ശിശുഭവൻ. ഈ പടി കടന്നെത്തുന്ന നിമിഷം മുതൽ അവർ അനാഥരല്ല, മറിച്ച് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമനകളാണ്. ചിറകറ്റ് വീണ ആ കുഞ്ഞു പക്ഷികൾക്ക് ആകാശത്തോളം പറക്കാൻ ഇവിടെ സ്നേഹത്തിന്റെ പുതുചിറകുകൾ നൽകുന്നു. ഭയമില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ ഒരിടം, നല്ല ഭക്ഷണം, ഉയർന്ന വിദ്യാഭ്യാസം, എല്ലാറ്റിനും ഉപരി ഒരു തരുമ്പ് പോലും കുറയാതെ അങ്ങേയറ്റത്തെ വാത്സല്യം എന്നിവ നൽകി അവരിവിടെ വളരുകയാണ്. നൊന്തു പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മക്കളെ പോലെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അവരുടെ കണ്ണീരൊപ്പുന്ന ഒട്ടേറെ സമർപ്പിതരായ ജീവനക്കാർ ഈ ശിശുഭവനിലുണ്ട്. അവരുടെ സ്നേഹലാളനകളിൽ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ഭയവും പഴയ ദുഃഖങ്ങളും എല്ലാം അലിഞ്ഞില്ലാതാകുന്നു. എവിടെയോ ഇരുട്ടിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകി നാളെയുടെ ഉത്തമ വ്യക്തിത്വങ്ങളായി അവരെ വാർത്തെടുക്കുക എന്ന വലിയൊരു പുണ്യകർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഓരോ കുഞ്ഞിന്റെയും മാറ്റുളിക്കുന്ന ചിരിയിൽ ദൈവത്തെ കാണുന്ന ഈ ശിശുഭവൻ വേദനയറിഞ്ഞ ആ കൊച്ചു മാലാഖമാർക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു സ്വർഗം തന്നെയാണ്.
2: ഈ സ്ഥാപനത്തിന് പൊതുസമൂഹത്തിനോടാണ്, പൊതുസമൂഹത്തിന്റെ ഒരു സ്ഥാപനമാണ് ആക്ച്വലി. സമൂഹത്തിൽ ഏറ്റവും നിർധനരും നിരാലംബരും നിരാശ്രയരും ആയിട്ടുള്ള ആളുകളെയാണ് ആശ്രയ പ്രസ്ഥാനം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സപ്പോർട്ടിന് ഇനിയും ആ യാത്ര തുടരണമെങ്കിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള, അത് കുട്ടികളുടെ പഠനമാണെങ്കിലും ശരി, കുട്ടികളുടെ ആരോഗ്യമാണെങ്കിലും ശരി, ഇവിടുത്തെ ഉള്ള താമസക്കാരുടെ അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെ എല്ലാം ആരോഗ്യം പരിപാലിക്കാനാണെങ്കിലും ശരി, കാരണം ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിലും ശരി, മറ്റുള്ള പേഷ്യന്റ് ആണെങ്കിലും അവർക്കുള്ള ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് മസ്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് എന്ത് ചെലവ് വരികയാണെങ്കിലും ശരി, നമ്മളത് മാക്സിമം എത്രത്തോളം ആണെങ്കിലും മാക്സിമം നമ്മൾ ഫൈറ്റ് ചെയ്യും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവന് വേണ്ടിയിട്ട്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസിന്റെ സായാഹ്നമാണ്. പകൽ മുഴുവൻ പ്രകാശം പരത്തി ഇരിഞ്ഞുതീരുന്ന സൂര്യൻ പതിയെ അസ്തമയത്തിലേക്ക് മറയുന്നത് പോലെ യൗവനത്തിന്റെ കരുത്തും ചുറുചുറുക്കും മങ്ങിത്തുടങ്ങുന്ന ഒരു ശാന്തമായ കാലം. സ്വന്തം ചോരയും നീരും നൽകി മക്കളുടെ സന്തോഷത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി മാത്രം രാപ്പകൽ അധ്വാനിച്ച ഒരു വലിയ ഭൂതകാലം ആ ചുളിവ് വീണ മുഖങ്ങൾക്കും വിറയ്ക്കുന്ന കൈകൾക്കും പറയാനുണ്ടാകും. എന്നാൽ ജീവിച്ചു തീർത്ത കാലം അത്രയും മറ്റുള്ളവർക്ക് തണലായി മാറിയിട്ടും സ്വന്തം ശരീരത്തിന് വയ്യാതാകുമ്പോൾ, ഓർമ്മകൾ മങ്ങുമ്പോൾ സ്വന്തം മക്കളാൽ തന്നെ തെരുവുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. കണ്ണിലെ കാഴ്ച മങ്ങുമ്പോഴും നടക്കാൻ കാലിടറുമ്പോഴും ചേർത്തു കുടിക്കാൻ തന്റെ ചോരയിലുള്ള ആരെങ്കിലും ഒരാൾ ഓടിയെത്തുമെന്ന പ്രതീക്ഷയിൽ കണ്ണും നട്ടിരിക്കുന്ന ആ പാവ മനുഷ്യരുടെ സങ്കടം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? സ്വന്തം വീടുകളിൽ ഒരധിക പെറ്റായി മാറി വിശപ്പും ദാഹവും സഹിച്ച് എങ്ങോട്ടു പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ വയോജനങ്ങളെ നിറഞ്ഞ സ്നേഹത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഇടമാണ് ആശ്രയ വയോജന കേന്ദ്രം. മക്കൾ ഉപേക്ഷിച്ചതിന്റെ ഉണങ്ങാത്ത മുറിവുകളുമായി ഇവിടെ എത്തുന്ന ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇവിടം ഒരു പുതിയ വീടായി മാറുകയാണ്. ഇവിടെ അവർ ഒറ്റയ്ക്കല്ല. അവരുടെ വേദനകൾ കേൾക്കാനും സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുക്കാനും കുളിപ്പിക്കാനും അസുഖം വരുമ്പോൾ മരുന്ന് നൽകി കാവലിരിക്കാനും സ്വന്തം മക്കളെ പോലെ സ്നേഹമുള്ള ഒട്ടേറെ സുമനസ്സുകൾ ഇവിടെയുണ്ട്. തങ്ങളുടെ സങ്കടങ്ങൾ മറന്ന് സമപ്രായക്കാരോടൊപ്പം ചിരിച്ചും വർത്തമാനം പറഞ്ഞും പ്രാർത്ഥനകളിലും കൊച്ചു കൊച്ചു വിനോദങ്ങളിലും ഏർപ്പെട്ട് അവരിവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ കണ്ണുനീർ കുടിച്ച് തെരുവോരങ്ങളിൽ മരിക്കേണ്ടിയിരുന്ന ആ പാവം മനുഷ്യർക്ക് തങ്ങളുടെ ശിഷ്ടകാലം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു തീർക്കാനുള്ള ഏറ്റവും വലിയൊരു പുണ്യതീർത്ഥമായി സ്നേഹത്തിന്റെ തണൽ മരമായി മാറുകയാണ് ആശ്രയ വയോജന കേന്ദ്രം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഭൂമിയിലെ ഏറ്റവും വലിയ സങ്കടം ഒരു പക്ഷേ സ്വന്തം ഓർമ്മകൾ നഷ്ടപ്പെട്ട് താൻ ആരാണെന്നു പോലും അറിയാതെ ജീവിക്കേണ്ടി വരുന്നതായിരിക്കും. ചുറ്റുമുള്ള ലോകം എന്താണെന്നോ പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസമോ തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം ചിന്തകളുടെ ഏതോ അദൃശ്യമായ ഇരുണ്ട ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ചില മനുഷ്യരുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി അലക്ഷ്യമായ നോട്ടത്തോടെ വിശപ്പും ദാഹവും പോലും അറിയാതെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന അവരെ നാം പലപ്പോഴും ഭയത്തോടെയോ അറപ്പോടെയാണ് നോക്കിക്കാണുന്നത്. സ്വന്തം വീട്ടുകാർക്ക് പോലും ഭാരമായി മാറി ഇരുട്ടുമുറികളിൽ തളയ്ക്കപ്പെടേണ്ടി വരുന്ന ആ പാവ മനുഷ്യർക്ക് സ്നേഹമോ ഒരു തലോടലോ എന്താണെന്ന് പോലും ഓർമ്മയുണ്ടാകില്ല. എന്നാൽ സമൂഹവും സ്വന്തം രക്തവും ഉപേക്ഷിച്ച ഈ മനുഷ്യർക്ക് താങ്ങും തണലുമായി മാറുന്ന ഒരു കൂട്ടം മാലാഖമാരുണ്ട് ആശ്രയ സങ്കേതത്തിൽ. തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ കിടക്കുന്ന ഇവരെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കുളിപ്പിച്ച് ശുദ്ധമാക്കി നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ആ പ്രവർത്തകരുടെ സേവനം വെറുമൊരു ജോലി മാത്രമല്ല, മറിച്ച് വാക്കുകൾക്കതീതമായ ഒരു വലിയ ഈശ്വര പൂജയാണ്. എത്ര ദേഷ്യപ്പെട്ടാലും ചിലപ്പോഴൊക്കെ ഉപദ്രവിച്ചാലും മുഖത്തൊരു പുഞ്ചിരിയോടെ മാത്രം അവരെ ചേർത്ത് പിടിക്കുന്ന ഈ സുമനസ്സുകളുടെ ക്ഷമയും സഹനവും നമ്മെ അത്ഭുതപ്പെടുത്തും.
2: സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിനപ്പുറം ഒരു സോഷ്യൽ സപ്പോർട്ട്. സമൂഹത്തിന് വേണ്ടി നമ്മൾ വന്ന് ജനിച്ചു, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു, ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, എന്തെങ്കിലൊക്കെ ഒരു കർമ്മം നമുക്ക് ചെയ്തു തീർക്കണമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് നാളെ രാവിലെ എണീക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഇതിലാണ് നമ്മൾ ഉറങ്ങുന്നത്. എണീറ്റാൽ എണീറ്റു. അപ്പൊ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ട്? എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കയ്യൊപ്പ് എന്ന ദിവസം ചെയ്യണം. അപ്പോൾ ആരെയും നോവിക്കാതെ ആരെയും വെറുപ്പിക്കാതെ സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുക. നമ്മൾക്ക് ഒട്ടനവധി പെയിൻസും മറ്റുള്ളതെല്ലാം ഉണ്ടാവാം, പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ചിലപ്പോൾ ഒരു മുഞ്ചിരി കൊണ്ടോ നമ്മളൊരു വാക്കുകൊണ്ടോ മറ്റൊരാൾക്ക് ഒരു പുതിയ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആണെന്നുള്ളൊരു ഒരു ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്.
1: അനാഥരായ കുഞ്ഞുങ്ങൾക്കും ഉപേക്ഷിക്കപ്പെട്ട വയോജനങ്ങൾക്കും ഓർമ്മകൾ നഷ്ടപ്പെട്ടവർക്കും ഒരേപോലെ സ്നേഹം പകരുന്ന ആശ്രയ സങ്കേതം മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വർഗമാണ്. ഏകദേശം 2000 മനുഷ്യർക്ക് ജീവശ്വാസമായി മാറുന്ന ഈ കാരുണ്യ തീരം സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെ നേർക്കാഴ്ചയാണ്. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടർ.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിൽ

0: ഒപ്പം.
1: അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുതിയ ഒരു കുടുംബശ്രീയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണുള്ളത്. കാരുണ്യ കുടുംബശ്രീയോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ കുടുംബശ്രീയുടെ പ്രോഗ്രാം, നമ്മുടെ പെണ്ണരങ്ങിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈൻ ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ആരംഭിക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

0: സ്ഥിരീകേത്തം പെണ്ണരങ്ങിലേക്ക് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: ഇവിടെ നിന്ന് നമ്മൾ ചേർന്നിരിക്കുന്നത് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് കേട്ടോ. കാരുണ്യ കുടുംബശ്രീയിൽ കാരുണ്യമുള്ള ഒരുപാട് പേരുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോഴേ ഇതിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ കാരുണ്യമുള്ള കുറെ മുഖങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട്. എന്തായാലും ഈ കുടുംബശ്രീയിൽ ഏകദേശം 17 പേര് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പെണ്ണരങ്ങ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പലരും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചിതറി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്, എന്റെ ഏറ്റവും അടുത്തായിട്ട് ഈ പരിപാടി എന്താണെന്ന് അറിയാൻ വിശദമായി പഠിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാഴ്ചക്കാരും അല്ലാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. ശരിക്കും നമ്മളിവിടെ ഒരു ക്രൗഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും പെണ്ണരങ്ങ എന്ന് ആരംഭിക്കുമ്പോൾ ഈ കാരുണ്യ കുടുംബശ്രീയോടൊപ്പം അവരുടെ കാരുണ്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അങ്ങനെ കാരുണ്യ കുടുംബശ്രീയെ നമുക്കിവിടെ കണക്ട് ചെയ്ത് തന്ന ശ്രീജു ചേച്ചിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പെണ്ണരങ്ങ് നമ്മൾ ആരംഭിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: തിരികെത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വെട്ടിക്കവലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കണ്ണൻകോട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തില് കാരുണ്യ കുടുംബശ്രീയോടാണ് അപ്പോൾ ഉള്ളത്. അപ്പൊ കാരുണ്യ കുടുംബശ്രീയിലെ പ്രസിഡന്റിനെ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. വന്നുടനെ ഞാൻ ചോദിച്ചത്, നിങ്ങള് കാരുണ്യമുള്ളവരാണോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പൊ പ്രസിഡന്റ് ആയിട്ടുള്ള ജയശ്രീ ചേച്ചി പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല്, കാരുണ്യം ഒരല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ കാരുണ്യമുള്ള ആ പേര് ജയശ്രീ എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ചേച്ചിയുടെ വീട്ടിലാണോ നമ്മൾ വന്നിരിക്കുന്നത്, അതോ വീട് എവിടെയാണ്? പടിഞ്ഞാറാണ്. ഇങ്ങനെ പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്ക് എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ പുതിയ പിള്ളേർക്കൊന്നും മനസ്സിലാവണമെന്നില്ല. എനിക്ക് മനസ്സിലായി, കാരണം ചേച്ചി ചൂണ്ടിക്കാണിച്ചു പടിഞ്ഞാറ് താഴോട്ടാണുള്ളത്. അപ്പോ കൂടുതലൊന്നും വിശദമായിട്ട് ചോദിക്കുന്നില്ല, കാരുണ്യ കുടുംബശ്രീയെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഈ കാരുണ്യ കുടുംബശ്രീ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങള്?
1: കാരുണ്യ കുടുംബശ്രീയില് ഞങ്ങള് 13 പേര് ചേർന്നാണ് ഇത് കുടുംബശ്രീ ആദ്യമേ രൂപീകരിച്ചത്. ഇപ്പൊ ഞങ്ങള് നിലവിൽ 10 പേരാണ് ഇതിനകത്ത് ഇപ്പൊ ഉള്ളത്. പക്ഷേ അതില് യാതൊരു കുഴപ്പങ്ങളൊന്നും ഇപ്പോഴില്ല, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ അടിയും വഴക്കും ഒക്കെ നടക്കാറുണ്ട്, അതൊന്നും നമ്മൾ സാരമാക്കത്തില്ല.
0: എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവർ കൂടുന്നത്, ആ കൂടുന്ന ദിവസങ്ങളിൽ അടിയും വഴക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ
1: വല്ലപ്പോഴും
0: അല്ല, അതൊക്കെ വേണം. നമ്മൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഓരോ വ്യക്തികളെ കുറിച്ച് മനസ്സിലാവുന്നത്. അത് ചേച്ചി പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി, വളരെ തമാശ രൂപയാണ് അത് പറഞ്ഞെന്നുള്ളത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടിൽ മക്കള്.
0: എന്ത് ചെയ്യാ അവരൊക്കെ?
1: മോളെ അയച്ച്, മോള് ടീച്ചറാണ്, മോൻ മധുരയിലാണ് ജോലി ചെയ്യുന്നത്, ഹസ്ബൻഡ് മേശിരി മേക്കാടിന് പോകുന്നുണ്ട്.
0: അങ്ങനെ എല്ലാവരെയും കൃത്യസ്ഥാനങ്ങളിൽ എത്തിച്ചതിന് ശേഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് കുടുംബശ്രീയിൽ വരുന്നത്.
1: അതിന് മുന്നേ ഒന്നും തുടങ്ങിയിട്ട്
0: എന്തായാലും അങ്ങനെ ചേച്ചിയെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വ്യക്തിയെ പരിചയപ്പെടാം. കുറച്ച് ലേറ്റായിട്ട് വന്ന വ്യക്തിയാണ് എന്ന് തോന്നുന്നു. കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Madhavidakkal avuka, everudeyum valiya swapnam.

ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ാണ് നമ്മളുള്ളത്.
1: അപ്പൊ അടുത്തൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്, പേരെന്താണ്?
2: ഷീല.
1: ഷീല, ഷീല ചേച്ചിയുടെ സ്ഥലം എവിടാണ്?
2: ഇവിടെ തന്നെ.
1: എത്ര വർഷമായിപ്പോ ഈ കുടുംബശ്രീയിൽ?
2: 12 വർഷം.
1: എല്ലാവരും 12 വർഷമായ ആൾക്കാരാണ്. ഷീല ചേച്ചി, എന്താണ് ഈ കുടുംബശ്രീയെ പറ്റി പറയാനുള്ളത്?
2: കുടുംബശ്രീ നല്ല നില പോകുന്നുണ്ട്.
3: പോണുണ്ട്.
1: ചേച്ചിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ?
2: എല്ലാരും ഇഷ്ടമാണ്.
1: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ചു പോയി, ഒരു മോളുണ്ട്, എന്നെ കല്യാണം കഴിച്ചു.
1: ഇടയ്ക്കിടയ്ക്ക് അടിയും വഴക്കും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ അടുത്തിരുന്ന ചേച്ചി ഒരു അടി കൊടുത്തു. അതായത് കുടുംബശ്രീയെ പറ്റി പറഞ്ഞപ്പോ വല്ലാണ്ട് വേദന വന്നല്ലേ, വല്ലാണ്ട് സങ്കടം വന്നു. ഈ കുടുംബശ്രീയെ പറ്റി എങ്ങനെ ആരെങ്കിലും പറയുന്നതെന്ന് ഇഷ്ടപ്പെടാറില്ലേ?
2: അല്ല, നമ്മള് എന്തിനാ എല്ലാരും അറിയിപ്പിക്കുന്നേ?
1: അപ്പൊ ഇത് സത്യമാണ് ഈ അടിവഴ കൊണ്ടുന്നുള്ളത്? പറയണം, അവരിന്ന് ഞായറാഴ്ചയാണ് കുടുംബശ്രീ കൂടി, അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ നമ്മളീ നാട്ടില്.
2: അങ്ങനല്ല, നമ്മളന്ന് കുടുംബശ്രീക്ക് എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ടല്ല അഭിപ്രായ വ്യത്യാസങ്ങള്,
4: ചിലപ്പോ
2: സൗണ്ട് കൂടി പോവാ, അല്ലാതെ അടിയും വഴക്കും ഒന്നുമില്ല.
1: അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ ഇപ്പൊ അടുത്ത ഒരാളെ പരിചയപ്പെടാം. പേരെന്താണ്?
5: സുമതി.
1: സുമതി, ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണോ?
5: അടുത്താണ്.
1: ചേച്ചി ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോകണോ? അതോ കുടുംബശ്രീ മാത്രമാണോ?
5: അല്ല, അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും ജോലിക്ക് വിളിച്ചാ പോകും.
1: വളരെ സ്മാർട്ട് ആയിട്ടാണ് സംസാരിക്കുന്നത്. ശരി സുമതി ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: വീട്ടിൽ ഭർത്താവ്, മോനും, മോള്.
1: സന്തോഷം.
5: അടിച്ചു
1: വിളിക്കുകയാണ്. ഈ കുടുംബശ്രീയിൽ വരുമ്പോ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ചേച്ചി കുറച്ചുകൂടി ഒന്ന് അടിച്ചു വിളിക്കാറുണ്ട്?
5: കുടുംബശ്രീ അല്ലേ, അപ്പൊ പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുന്നു, പൈസ കൊടുക്കുന്നു, അങ്ങനെ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നു.
1: അതായത് ഈ നാട്ടില് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു.
5: എന്തിനങ്ങനെ പറയുന്നത്? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ
1: പറയത്തില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ?
5: പറയേണ്ട കാര്യമില്ല.
1: ഓക്കെ, അപ്പൊ നമ്മള് പൊതുവായിട്ടുള്ള കുടുംബശ്രീയുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും.
5: അത്രേ ഉള്ളൂ, നമുക്ക് അതേ ഉള്ളൂ.
1: ചേച്ചി, ഈ കുടുംബശ്രീയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആവാനുള്ള പ്ലാൻ വല്ലതും?
5: ഇല്ല, അയ്യോ ഇല്ല, സമയമില്ല. ഞായറാഴ്ച ആരെങ്കിലും ജോലിക്ക് വിളിച്ചാലും പോകുന്നത്, അതുകൊണ്ട്.
3: അതുകൊണ്ട്
5: സമയമില്ല. ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ്, അതുകൊണ്ട്. താങ്ക് യു, താങ്ക് യു.
1: ആടി വിളി കേട്ടോ, നമുക്ക് വേണ്ടി താങ്ക് യു, താങ്ക് യു ഒന്നുകൂടെ പറഞ്ഞു. ഇങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്കും വേണ്ടത്. അങ്ങനെ നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു. ഇനി നമ്മളൊരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവേഴ്സ്.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171 71.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.
3: Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: എസ് അപ്പൊ തിരികെ എത്താം. കാരുണ്യ കുടുംബശ്രീയോടൊപ്പം നമ്മൾ ഓരോ വ്യക്തികളെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആൾ ഇവിടെ ഉണ്ട്, പേരെന്താണ്?
2: ലൗലി.
1: ലൗലി, ചേച്ചിയുടെ സ്ഥലം? ചേച്ചി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ കുടുംബശ്രീക്ക് വരാറുണ്ടോ? എത്ര രൂപയാ ഫൈൻ മേടി?
2: 10 രൂപ.
1: 10 രൂപ. അപ്പൊ പരമാവധി മുടങ്ങാതിരിക്കാൻ നോക്കാറുണ്ട്?
2: നോക്കാറുണ്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും. നമ്മളിനി സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചപ്പം പേര് പറഞ്ഞു, എന്നിട്ട് ഞാനാണ് എന്ന് പറയാനുള്ള മനസ്സ് ചേച്ചി കാണിച്ചില്ല. ചേച്ചിയെ പരിചയപ്പെടാൻ പേരെന്താണ്?
2: അശ്വതി.
1: അശ്വതി. അശ്വതി ചേച്ചി, കുടുംബശ്രീയുടെ എത്ര വർഷമായിട്ട് ഇപ്പൊ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്?
2: ഇപ്പൊ 1 വർഷമാവുന്നു.
1: ഈ 1 വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി പുതുതായി സെക്രട്ടറിയിലേക്ക് വന്നപ്പോ?
2: എല്ലാ അനുഭവങ്ങളെ ഉള്ളു.
1: അതില് ഒരനുഭവം ഒന്ന് ഷെയർ ചെയ്യാം.
2: അനുഭവങ്ങളൊന്നുമല്ല. നല്ലതാ.
1: ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഭർത്താവുണ്ട്, 1 മോനുണ്ട്, 1 അമ്മയുണ്ട്.
1: ശരി, ഈ സെക്രട്ടറി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പൊതുവേ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ആര് സെക്രട്ടറി ആവണം എന്നുള്ളൊരു കേസിലാണല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നോ? ഈ സെക്രട്ടറിയുടെ ആ ഒരു സ്ഥാനം ചേച്ചിയിലേക്ക് വരുമ്പോ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നോ, അതോ ഇതിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയോ?
2: പറഞ്ഞായിരുന്നു.
1: ചേച്ചിക്ക് ഇപ്പൊ നന്നായിട്ട് മാനേജ് ചെയ്യാം?
2: അങ്ങനെയല്ല, അവരൊക്കെ പ്രസിഡന്റ് ഒക്കെ കൂടുതലും ഇതിൽ പ്രവർത്തിക്കുന്നത്. നമ്മള്
1: അവരൊക്കെ തീർച്ചയായിട്ടും ഇനിയിപ്പം ഒരു ഇലക്ഷൻ കൂടെ ഒക്കെ ചിലപ്പോ വരും കേട്ടോ. അങ്ങനെ സെക്രട്ടറിയെ പരിചയപ്പെട്ടിരിക്കുകയാണ്. കാരുണ്യ കുടുംബശ്രീയോടൊപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: അതെ, റെഡിയായില്ലേ?
3: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. എൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, എൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ, എൽജോ വിലക്കുറവിന്റെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: കന്യാ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: സീനിയർ ആയിട്ടുള്ള ഒരാളെ കൂടി പരിചയപ്പെടാം. എല്ലാവരും സീനിയർ അംഗങ്ങളാണ് കേട്ടോ, ഇതിനകത്ത് ജൂനിയർ ആയിട്ടുള്ള ആരെ ഞാൻ കണ്ടില്ല. എന്നിരുന്നാലും വന്നിരുന്ന് നമ്മളെ സമീപിക്കുന്ന രീതിയിലും കയ്യിൽ കുറച്ച് ബുക്കുണ്ട്, വലിയൊരു മൊബൈൽ ഫോണുണ്ട്. എന്തിന് ഏറെ പറയുന്നത്, നമ്മൾ എപ്പോഴും പറയും പോലെ സ്കൂളിൽ പഠിപ്പികളായിട്ടുള്ള പിള്ളേർ കണ്ണാടി വയ്ക്കുമെന്ന് പറയില്ലേ, അതുപോലെ ഈ കൂട്ടത്തിൽ കണ്ണാടി വെച്ചിരിക്കുന്ന ഒരാളാണ്. കുടുംബശ്രീയിലെ പഠിപ്പിയാണോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
2: സുലോചന.
1: സുലോചന, ചേച്ചിയുടെ സ്ഥലം അപ്പുറത്താണ്, തൊട്ടടുത്താണ്. എത്ര വർഷമായി ഈ കുടുംബശ്രീയിൽ?
2: 12.
1: 12 വർഷത്തിനിടയ്ക്ക് ഈ കുടുംബശ്രീയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
2: ഉണ്ടെങ്കിൽ തിരിച്ചു പറയുകയും ചെയ്യും.
1: തിരിച്ചു. 12 വർഷത്തിനിടയ്ക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ?
2: ഏതായാലും അതിന് മറുപടി അത്രയും.
1: സന്തോഷം എന്തിനാണ്? സന്തോഷം എപ്പോഴാണ്? സന്തോഷം
2: ലോൺ കിട്ടുമ്പോഴല്ലയോ സന്തോഷം ഉണ്ടാവുന്നത്.
1: പിന്നെ അങ്ങനെ ലോണുകളൊക്കെ എടുത്ത ലോണുകളൊക്കെ കൃത്യസമയത്ത് തിരിച്ചടച്ചിട്ടുണ്ടോ? ചേച്ചി പൊതുവെ പാട്ടുകൾ പാടുന്ന ഒരാളാണോ?
2: അല്ല,
1: ഇതുവരെ ഒരു പാട്ട് പോലും പാടിയിട്ടില്ല. ഇനി ഒരു പാട്ട് പാടാൻ ഈ കുടുംബശ്രീ ഒരു അവസരം തന്നു
2: കഴിഞ്ഞാൽ.
1: ഡാൻസ് കളിക്കും എന്ന് പറഞ്ഞു, ക്ലാസിക്കൽ ഡാൻസ് ആണോ വെസ്റ്റേൺ ആണോ?
2: തിരുവാതിരയും കളിക്കുകയല്ല, ചുമ്മാ പറയുക.
1: അവര് സ്നേഹം കൊണ്ട്, അവര് സ്നേഹം കൊണ്ട്
2: പറയുന്നതാണോ?
1: ശരി, വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്?
2: ഭർത്താവ് ഉണ്ട്, ഒരു മോനും.
1: സന്തോഷമായിട്ട് പോകും. ഈ കുടുംബശ്രീ നിന്ന് വിട്ടു മാറാൻ വല്ല പ്ലാനും ഉണ്ടോ?
2: അത് തോന്നുമ്പോ അങ്ങ് മാറും.
1: മാറും, ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. തോന്നുമ്പോ മാറാനായിട്ട് ഒരാൾ നിപ്പുണ്ട്, അടുത്ത ആളെ നോക്കി വെക്കേണ്ട അവസരം മിക്കവാറും വേണ്ടി വരും. എന്തായാലും ഈ വീട്ടിലേക്ക് അതിഥിയായിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിന്റെ ഉടമയെ കൂടി, ഗ്രഹനാഥയെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: Classic hits of the hour.

0: വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
5: Pandannayude Pallinu Shauryam Pande Pole Valikkunnilla Pandivan Oru Kadiyalo.

0: കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: പേരെന്താണ്?
2: വിനിത.
1: വിനിത, ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? വേറെ
2: ഹസ്ബൻഡും അമ്മയും രണ്ട് മക്കളും.
1: എല്ലാ ദിവസവും ഇവിടെ ആണോ കൂടുതൽ? അതെന്തുകൊണ്ടാണ് മിക്കുള്ള ദിവസവും ഈ വീട് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നതിനുള്ള കാരണം?
2: എല്ലാവർക്കും അവിടെ അങ്ങോട്ടുള്ളവരും രണ്ട് സ്ഥലത്തുള്ളവർക്ക് ഉള്ള സെന്റർ സ്ഥലം
1: എല്ലാവർക്കും വന്ന് ചേരാൻ എളുപ്പമാണ്. നമ്മുടെ കാരുണ്യ കുടുംബശ്രീ എങ്ങനെ അടിപൊളിയാണോ?
2: അടിപൊളിയാണ്.
1: സന്തോഷമായിട്ട് പോകും? ചേച്ചിയും ഈ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടോ? എല്ലാവരും എല്ലാം എടുക്കാറുണ്ട്, കൃത്യസമയത്ത് തന്നെ അടയ്ക്കാറുണ്ട്. ഇതിന്റെ ഈ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന പ്രസിഡന്റ് ഇന്നേ വരെ കണക്കിൽ എന്തെങ്കിലുമൊക്കെ പിശക് വരുത്തിയിട്ടുണ്ടോ?
2: ഇടയ്ക്ക് വന്നാണ് ഞങ്ങൾ അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്.
1: വേറെ പ്രശ്നമൊന്നും?
2: വേറെ പ്രശ്നമൊന്നുമില്ല.
1: ഈ പ്രസിഡന്റ് ഓക്കെ ആണോ?
2: ഓക്കെ.
1: അടുത്ത വ്യക്തിയെ പരിചയപ്പെടാൻ, പേരെന്താ?
3: എന്റെ പേര് സിന്ധു.
1: സിന്ധു, ചേച്ചിയുടെ സ്ഥലം?
3: എന്റെ സ്ഥലം ഇവിടെ തല.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: ഭർത്താവ്, അമ്മയും രണ്ടു മക്കളും.
1: എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്? ലോണൊക്കെ എടുക്കാറുണ്ട്.
3: എടുക്കാറുണ്ട്.
1: സന്തോഷമായിട്ട് പോവാണോ?
3: സന്തോഷം.
1: അങ്ങനെ തുടരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൂടി എടുക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ഇതൊരു ചെറിയ തുടക്കം മാത്രമായിരുന്നു കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ ഈ ഒരു ഗെയിം സെഗ്മെന്റിന്റെ അല്ലെങ്കിൽ പരിചയപ്പെടലിലേക്ക് ഒരു തുടക്കം മാത്രം. വരും ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഏറ്റവും രസകരമായിട്ടുള്ള സെഷനുകളിലൂടെ പോകുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിട്ട് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും. ഈ കുടുംബശ്രീ പരിചയപ്പെട്ടപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാർ നല്ല ആക്റ്റീവാണ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കും. പക്ഷെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് താഴെയാണ് കേട്ടോ. അതായത് ഒന്നും തന്നെ മിണ്ടാത്ത, പേര് ചോദിച്ചാൽ പോലും പറയാൻ മടിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ ഇതിനകത്ത് കണ്ടു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം, തീർച്ചയായിട്ടും പെണ്ണരങ്ങിന്റെ ലക്ഷ്യം. അപ്പൊ കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: 2017 പുറത്തിറങ്ങിയ രാമൻ ടി ഏദൻ തോട്ടം എന്ന അതിമനോഹരമായ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാബോർഡിൽ പറയുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: ഇത്ര എക്സൈറ്റിംഗ് ആണോ? ഐ വിഷ് ഐ ഡിസപ്പിയർ ആൻഡ് റിമെയിൻ ഹിയർ.
2: നല്ല ഉഗ്രം മണ്ണ, ഇത് ദേഹം മുഴുവൻ തേച്ചു പിടിപ്പിച്ച ഒരു കുളിയൊക്കെ കുളിച്ചാണ്ടല്ലോ. നല്ല ഇതാ.
0: പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നഗരത്തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേതൻ തോട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത് ശങ്കറാണ് ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഡ്രീംസ് ആറ്റ് ബിയോണ്ട് എന്ന ബാനറിൽ അദ്ദേഹം തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായകൻ ചാക്കോച്ചൻ രാമൻ എന്ന വളരെ ശാന്തപ്രകൃതിയായ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ മാലിനി എന്ന ശക്തിയായ നായിക കഥാപാത്രമായി എത്തിയത് അനു സിത്താരയാണ്. ഒപ്പം ജോജി ജോർജ്, അജു വർഗീസ്, മുത്തുമണി, രമേഷ് പിഷാരടി തുടങ്ങി മികച്ച ഒരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്.
3: ഞാൻ എഴുതും, എന്റെ ശരീരത്തിലെ ചോര തീരുന്ന വരെ ഞാൻ എഴുതും. രാമൻ, ശത്രുഘ്നൻ, ഇന്ന് രാമായണോ, നമ്മുടെ കുടുംബക്കാർക്ക് മൊത്തം രാമൻ.
4: നിനക്ക് ആ പെണ്ണിനോട് എന്തോ ഉണ്ട്.
5: ഇല്ല,
4: ഉണ്ട്.
5: ഇല്ല,
4: ഇല്ല,
5: ഉണ്ട്.
0: ഈ സിനിമയുടെ കഥ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, തനിക്കൊട്ടും സന്തോഷം നൽകാത്ത വളരെ ടോക്സിക്കായ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പെട്ടുപോയ മാലിനി എന്ന നർത്തകി രാമന്റെ ഏദൻ തോട്ടം എന്ന റിസോർട്ടിലെത്തുന്നതും അവിടെ വെച്ച് അവരവളുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും കലയോടുള്ള പ്രണയവും സ്വന്തം വ്യക്തിത്വവും തിരിച്ചുപിടിക്കുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. വളരെ മികച്ച ഒരു പ്രേക്ഷക സ്വീകാരത്തെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു സാധാരണ പ്രണയ കഥ എന്നതിലുപരി ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിനും അവളുടെ തീരുമാനങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ സിനിമയെ കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: amor. ഇനി നമുക്ക് രാമന്റെ ഏദൻ തോട്ടം എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. നഗരത്തിൽ ജീവിക്കുന്ന എൽവിസ് മാലിനി ദമ്പതികളിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഒരു സിനിമാ നിർമ്മാതാവായ എൽവിസ് ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനും ഭാര്യയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന വ്യക്തിയുമാണ്. എൽവിസിന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി സ്വന്തം പാഷനായ നൃത്തം പോലും ഉപേക്ഷിച്ച് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിക്കുകയാണ് മാലിനി. അങ്ങനെ ഇരിക്കെ അവർ ഒരു അവധിക്കാലം ആഘോഷിക്കാനായി കാടിന് നടുവിലുള്ള ഏദൻ തോട്ടം എന്ന റിസോർട്ടിലേക്ക് വരുന്നു.
1: നമ്മുടെ ബിൽഡിംഗ് സൈറ്റ്സ് ഒക്കെ ചെയ്യാവുന്ന ഒരു
2: പരിപാടിയാണ്
3: പോലും. കേരളത്തിലില്ല എന്നതാണ് രസം.
1: അത് കൊള്ളാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടിരിക്കാം.
3: പിന്നെ പോരെ, വെറുതെ ഇവരെ ബോറടിപ്പിക്കണം.
0: ഫോണിലും കൂട്ടുകാരുമൊത്തുള്ള മദ്യപാനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന എൽവിസ് അവിടെയും മാലിനിയെ അവഗണിക്കുന്നു. എന്നാൽ അവിടെ വെച്ചാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന വളരെ പക്വതയുള്ള ഏദൻ തോട്ടത്തിന്റെ ഉടമയായ രാമനെ മാലിനി പരിചയപ്പെടുന്നത്. ഭാര്യ മരിച്ച രാമൻ മകൾക്കൊപ്പമാണ് അവിടെ കഴിയുന്നത്. രാമന്റെ ശാന്തമായ പ്രകൃതവും മരങ്ങളെയും കാടിനെയും കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടുകളും മാലിനിയെ വല്ലാതെ ആകർഷിക്കുന്നു. രാമനുമായുള്ള സൗഹൃദം മാലിനിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവൾ വീണ്ടും ചിലങ്ക അണിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അവൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി രാമൻ അങ്ങനെ കൂടെ നിൽക്കുന്നു.
4: അതാണല്ലോ ബുദ്ധിമുട്ട്.
3: അല്ലല്ലോ,
4: എല്ലാവർക്കും ഒരു അമ്മയെ പോലെ ആവാൻ പറ്റില്ലല്ലോ.
3: ഞാനായിട്ട് എന്ത് ചെയ്യാം?
4: ഇവിടെ ഇങ്ങനെ ജീവിക്കാലോ. ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവുന്ന

0: I wish I disappear and remain here.
1: അവധിക്കാലം കഴിഞ്ഞ് തിരികെ നഗരത്തിലേക്ക് പോകുന്ന മാലിനി ഒരു നൃത്ത വിദ്യാലയം തുടങ്ങുകയും അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ എൽവിസിന് മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധം മാലിനി കണ്ടുപിടിക്കുന്നതോടെ ആ ദാമ്പത്യം പൂർണ്ണമായും തകരുകയാണ്. സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന ഒരു ക്ലീഷെ നായികയല്ല നമ്മൾ പിന്നീട് അവിടെ കാണുന്നത്. പകരം എൽവിസിനെ ഉപേക്ഷിക്കുന്ന മാലിനി സ്വന്തം കാലിൽ നിൽക്കാനും ഇൻഡിപെൻഡന്റായി ജീവിക്കാനും തീരുമാനിക്കുന്നു. അവസാന രംഗത്തിൽ തന്നോട് പ്രണയം തുറന്നു പറയുന്ന രാമനോട് തനിക്കിനിയും സ്വന്തമായി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനുശേഷം ഒരുപക്ഷെ നമുക്ക് ഒന്നിക്കാമെന്നും മാലിനി പറയുന്നിടത്താണ് ഈ കഥ പൂർണ്ണമാകുന്നത്. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും വളരെ വ്യക്തമായി വരച്ചു കാണിച്ചുകൊണ്ടാണ് സംവിധായകൻ ഈ സിനിമ അവസാനിപ്പിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതികവിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യം.

0: ആഘോഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിയിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നുവീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങളിൽ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് 4th തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: രാമന്റെ ഏദൻ തോട്ടം എന്ന സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ഇതിലെ ഓരോ അണിയർ പ്രവർത്തകരുടെയും അഭിനേതാക്കളുടെയും മികച്ച പ്രകടനമാണ്. മാലിനി എന്ന കഥാപാത്രമായി ജീവിച്ച അനു സിത്താരയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ ഉള്ളത്.
1: എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലേ?
2: ഉണ്ടല്ലോ.
1: എവിടെ?
2: ഇന്നേനെ തിരിച്ചു പോകുന്നുണ്ടോ?
1: പിന്നെ
2: എന്നാ വേഗം നന്ദി പറഞ്ഞു തീർത്തോളൂ, ഇരിട്ടണ്ട.
1: ഇതാണ് രാമന്റെ ഏറ്റവും വലിയ കുഴപ്പം, ഉള്ള സന്തോഷം നേരിട്ട് കാണുമ്പോ അങ്ങ് പൊക്കോളൂ.
2: അതങ്ങനെയല്ലേ വേണ്ടത്.
1: പുതിയ ഡാൻസ് സ്കൂളിൽ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വലിയ പേടിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ്.
2: എനിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അതെങ്ങനെ? എലിക്കുഞ്ഞ് ഇപ്പോഴും പേടിച്ച് ഗുഹയുടെ വെളിയിൽ തന്നെ നിൽക്കിയല്ലേ?
1: ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്.
2: കുറച്ച് എലഗൻസും കൂടിയിട്ടുണ്ട്.
0: ഒരു ശരാശരി വീട്ടമ്മയുടെ നിസ്സഹായതയും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ബോൾഡായ സ്ത്രീയിലേക്കുള്ള അവരുടെ മാറ്റവും അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ എൽവിസ് എന്ന ടോക്സിക് ഭർത്താവായി ജോജു ജോർജ് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് എൽവിസിനോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ജോജുവിന്റെ അഭിനയ മികവ് തന്നെയാണ്. യാതൊരുവിധ ഹീറോയിസവും ഇല്ലാത്ത എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിനറിക്കുന്ന രാമനായി കുഞ്ചാക്കോ ബോബനും ഗംഭീര പെർഫോമൻസ് കാഴ്ചവച്ചു. ഈ സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരാകർഷണം മധു നീലകണ്ഠന്റെ ഛായാഗ്രഹണമാണ്. വാഗമണിന്റെയും കാടിന്റെയും പച്ചപ്പ് ഒട്ടും ചോർന്നു പോകാതെ ഒരു ഫ്രഷ് ഫീൽ നൽകുന്ന രീതിയിലാണ് ഓരോ ഫ്രെയിമും അദ്ദേഹം ഒപ്പിയെടുത്തിരിക്കുന്നത്.
1: ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എൽവിസ്
2: ആണല്ലോ. പീപ്പിൾ കം ആൻഡ് ഡിപാർട്ട് ഫോർ
0: ഒരുക്കിയ സംഗീതം ഈ സിനിമയുടെ മാറ്റുകൂട്ടുന്നു. ഏകദേശം 3 മുതൽ 4 കോടി രൂപ വരെ ചെലവിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു നല്ല കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറുകയും ചെയ്തു. മികച്ച കഥയും അവതരണമുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്നും സിനിമയെ നെഞ്ചിലേറ്റും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമന്റെ ഏദൻ തോട്ടം. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാബോർഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: Music Mapas. Music Mapas.
1: Good evening and welcome to Music Mappas with me, RJ Elikutti. അങ്ങനെ പുതു പുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ടാണ് ഇന്ന് മ്യൂസിക് മപ്പാസിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എനിക്കറിയാമല്ല, കഴിഞ്ഞ ഒരാഴ്ച എന്തോരം പുതിയ പാട്ടുകളാണോ ഇറങ്ങിയത്, ഇത്രയും പുതിയ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം പാട്ടുകളാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഓരോരോ ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാം. സോ ആദ്യം തന്നെ തിയേറ്ററുകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന, ആളുകളെ ഒരു ടൈം ലൂപ്പിൽ ഇങ്ങനെ നിർത്തി കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. മൂവിയുടെ പേര് ധൂമ.

0: ക്ലാസ് റേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

അപ്പൊ എന്തായാലും മുഴുവനായിട്ട് പോകുന്നത് നാം പാടിയിട്ടുണ്ട്. കാർത്തിക് നേത്തയാണ് ഈ ഒരു പാട്ടിനെ വരികൾ എഴുതിയിരിക്കുന്നത്. ബാലാജി ഡയറക്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് കേട്ടോ ഇത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വിജയ് സേതുപതിയുടെ ബത്ത സിനിമയിലെ മൊഴിയെ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജയിലർ 2. ആ സിനിമയിലെ വൺ നെയിം പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നെൽസൺ സർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അനിരുദ്ധിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസിഷൻ ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സൺ പിക്ചേഴ്സ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്.
1: മ്യൂസിക് മപ്പ.

സൂപ്പർ സുബുവിന്റെ വരികളാണ് ഈ പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഡീഷണൽ വോക്കൽസിൽ പാടിയിട്ടുള്ളത് യോഗി ശേഖർ, ജഗതീഷ് കുമാർ, ബാലരാജ്, ശ്രീധർ സേന എന്നിവരാണ്. സൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ നെൽസൺ സെൽ ഡയറക്ട് ചെയ്ത് വിജയ് കാർത്തിക് കണ്ണൻ ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ ജയിലർ ടൂവിലെ വൺ നെയിം പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ FM 99.9 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

നമ്മുടെ രജനീകാന്ത് സാറിന്റെ അടിപൊളി കിട്ടിലൻ സിനിമയാണ് ജയില ടു എന്നുള്ളത്. നെൽസൺ സാറ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് ആണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സൺ പിക്ചേഴ്സ് ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ. സോ നമുക്ക് ജയില ടുവിലെ ബിന്ദാസ് പാട്ട് കേൾക്കാം മ്യൂസിക് മെപ്പാസിലൂടെ. ആൻഡ് ഇതുപോലെ പുതുപുത്തൻ പാട്ടുകൾ വഴിയെ വരുന്നുണ്ട്. സോ എങ്ങോട്ടും പോണ്ടാക്കി പോലീസ് നിങ്ങൾ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: Classic hits of the hour.

ബാസിയും മമത മോഹൻദാസും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. ക്രിസ്റ്റോ സേവിയറിന്റേതാണ് മ്യൂസിക്, വിനായക് ശിശുകുമാറിന്റെ ലിറിക്സ് ആണ് കേട്ടോ. സോ എന്തായാലും ഈ ഒരു സിനിമയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നസ്ലിൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ചന്തു സലീം, ഷൈൻ ടോം, നാദിയ മൊയ്തു, ജ്യോതിർമയി, രജിഷ, ഹൻസിക്ക, പാരിസ് എന്നിവരാണ് കേട്ടോ. സോ നമുക്കറിയാം ബാച്ചിലർ പാർട്ടി 1 ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന പാട്ടുകളാണ്. സോ ആ ഒരു സീരീസിലേക്ക് അമൽ നീർ തരുന്ന അടുത്ത സെറ്റ് ഓഫ് പാട്ടുകളും അതുപോലെ തന്നെ മൂവി വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ബാച്ചിലർ പാർട്ടി 2 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അമൽ നീരത് പ്രൊഡക്ഷൻസ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ചേർന്നുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പു പ്രഭാകറാണ് ഈ ഒരു സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ലെറ്റ്സ് ലിസൺ ടു വാഴവേ മായം ഫ്രം ദി മൂവി ബാച്ചിലർ പാർട്ടി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: തമിഴയുടെ മ്യൂസിയം മുറുക്ക് ടൂവിലെ വൈബ് വേണമ എന്ന പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.
1: இதெல்லாம் யாரா உண்ட கேட்டா யாரா நீ
0: ഇതില് എല്ലാം ഹിപ് ഹോപ്പ് തമിഴാണ്. ഡിറക്റ്റഡ് ബൈ ഹിപ് ഹോപ്പ് തമിഴ, കമ്പോസ്ഡ് ബൈ ഹിപ് ഹോപ്പ് തമിഴ, പാടിയിരിക്കുന്നത് ഹിപ് ഹോപ്പ് തമിഴ, ലിറിക്സ് പിന്നെയ്തിരിക്കുന്നത് ഹിപ് ഹോപ്പ് തമിഴ. അങ്ങനെ ഹിപ് ഹോപ്പിന്റെ ഒരു ഓൾ ഇൻ വൺ കളിയാണ് നമ്മൾക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ ടോപ്പ് 6 പൊസിഷനിൽ വൺ ഓഫ് ദി സോങ് ആണ് വൈബ് വേണം എന്ന ഈ ഒരു പാട്ട്. ഹിപ് ഹോപ്പ് തമിഴയുടെ കൂടെ കൗശിക് കൃഷ്, മഹാലിംഗം, വി ജെ സിദ്ധു എന്നിവരുകൂടി ഈ പാട്ട് പാടിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ കുറച്ച് കിഡ്സ് കോറസ് പോർഷൻ വരുന്നുണ്ട്. അത് പാടിയിരിക്കുന്നത് ജനാവ്, അക്ഷിത്, മഗതി, ഹർഷിനി എന്നിവരാണ്. ആൻഡ് ലിറിക്സിൽ വരുമ്പോഴേക്കും ഹിപ് ഹോപ്പിന്റെ കൂടെ കൗശിക് കൃഷ് ഇതിൽ ലിറിക്സ് പെൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് മിസ്സേ മുറുക്ക് ടൂവിലെ വൈബ് വേണമാ എന്ന പാട്ട് കേട്ടൊന്ന് വൈബാകാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9.

മുരളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാം ഡാനിയലാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സമയമുരളി തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സും പെന്നിയിരിക്കുന്നത്. ആൻഡ് പ്രദീപ് കുമാർ ആണ് താമര എന്ന ഈ പാട്ടിന്റെ സിംഗർ. സരൺ, ജെ ഡി ചക്രവർത്തി, ലാൽ, സ്മേഹ, രാധിക, ശരത് കുമാർ, സാദിഖ്, കാലി വെങ്കട്, ബാലസരവണൻ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണിത്. എസ് ആർ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് റാം പ്രകാശ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എനിമി ഓഫ് ദി സ്മഗ്ലർ എന്ന സിനിമയിലെ താമരൈ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസ്.

ഔട്ട് സർപ്പേട്ട എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ ഇത്. ഈ പാട്ട് പാടിയിരിക്കുന്നത് തമിഴാദവനാണ്, ആൻഡ് ലിറിക്സ് ഓൾസോ തമിഴാദവനാണ് പെൻ ചെയ്തിരിക്കുന്നത്. തമിഴാദവന്റെ കൂടെ റോക്സെയ്നും ഈ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ കമ്പോസർ ഓഫ് ദിസ് സോങ് ഈസ് ഗോവിന്ദ് വസന്ത. ലെനിൻ ശ്രീകാന്ത് ഡയറക്ട് ചെയ്ത്, ഉണ്ണി കൃഷ്ണൻ ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അൻപിലവനിലെ സ്ട്രെയിറ്റ് ഔട്ട് സർപ്പേട്ട എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് അശോക് സെൽവൻ, പ്രീതി എന്നിവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിട്ടുള്ള സോങ് ആണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മെപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ മ്യൂസിക് മെപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ ട്രാക്കുകളുമായിട്ട് നമുക്ക് മ്യൂസിക് മെപ്പാസിനെ മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളിൽ പലരും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരാളെങ്കിലും നോക്കി ഇയാൾ എന്തൊരു മോശം മനുഷ്യനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? ഒറ്റനോട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ചില സംസാരങ്ങളിൽ ഒരാളെ നമ്മളങ്ങ് വിലയിരുത്തും. അയാളുടെ ദേഷ്യം, പരുക്കൻ സംസാരം, അല്ലെങ്കിൽ നമ്മളോടുള്ള താല്പര്യമില്ലായ്മയൊക്കെ കണ്ട് നമ്മളയാൾക്ക് ദുഷ്ടൻ അല്ലെങ്കിൽ അഹങ്കാരി എന്നൊരു ലേബൽ കൊടുക്കും. എന്നാൽ സത്യം അതല്ല. പുറമേ കാണുന്ന ഈ പരുക്കൻ സ്വഭാവം പലപ്പോഴും അവർ ലോകത്തെ കാണിക്കാൻ അണിഞ്ഞിരിക്കുന്ന ഒരു മുഖം കൂടി മാത്രമായിരിക്കും. ഒരുപക്ഷെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് ഇനി ആരും തന്നെ വേദനിപ്പിക്കരുത് എന്ന് കരുതി അവർ സ്വയം തീർത്ത ഒരു കോട്ടയാകാം ആ ദേഷ്യം. ആ കോട്ടയ്ക്കുള്ളിൽ കയറി അവരുടെ യഥാർത്ഥ മനസ്സ് കാണാൻ ശ്രമിക്കാതെയാണ് നമ്മളിൽ പലരും ആ മനുഷ്യരെ വെറുക്കുന്നത്. ആ മനസ്സിൻ്റെ ആഴമറിയുന്ന ആ നിമിഷം അതുവരെ മാത്രമാണ് അവർ നമുക്കൊക്കെ വില്ലന്മാരാകുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഒരു തൊട്ടാവാടിയെ പോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നു. നമ്മൾ അവരെ അകറ്റി നിർത്തും, പക്ഷേ എപ്പോഴെങ്കിലും അവരുടെ ആ ദേഷ്യത്തിൻ്റെ പിന്നിലെ കാരണം നമ്മൾ തിരക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ അവരെ ആരും കേൾക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാകാം അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്നവർ തന്നെ വിട്ടുപോകുമെന്ന ഭയം കൊണ്ടാകാം അവർ അകാരണമായി ദേഷ്യപ്പെടുന്നത്. ലൈഫിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണമെന്ന് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞില്ലെന്ന് വരും. അവരുടെ ഹൃദയത്തിലെ മുറിവുകളിൽ നമ്മൾ സ്നേഹം കൊണ്ട് ഒന്ന് തൊടുമ്പോൾ മാത്രമാണ് ആ പരുക്കൻ പാറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് കാണാൻ കഴിയുക. ആ കുട്ടിയെ കണ്ടെത്തും വരെ അവർ നമുക്ക് കേവലം ദുഷ്ടന്മാർ മാത്രമായിരിക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിന്റെ കാരണം തന്നെ എടുക്കാം. പല പ്രണയങ്ങളും തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ പല ദാമ്പത്യങ്ങളും വഴിപിരിയുന്നത് ചില മുൻവിധി കൊണ്ടാണ്. അവൾക്ക് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ അയാൾക്കിപ്പോഴും എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം പഴിചാരും. എന്നാൽ ഒരു നിമിഷം ശാന്തമായിരുന്ന് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളിയുടെ മൗനത്തിന് മുന്നിൽ ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാം. ഓഫീസിലെ പ്രശ്നങ്ങളാകാം, കുടുംബത്തിലെ ബാധ്യതകളാകാം, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തതിലെ നിരാശയാകാം. അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കാതെ പുറമെയുള്ള പെരുമാറ്റം മാത്രം വെച്ച് നമ്മളവരെ സ്വാർത്ഥരെന്ന് വിളിക്കുന്നു. അവരുടെ കണ്ണീരിൻ്റെ നനവ് നമ്മളറിയുന്ന ആ നിമിഷം, ആ പഴയ മുൻവിധികളെല്ലാം അലിഞ്ഞ് ഇല്ലാതെയാകും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒന്ന് ഓർത്തു നോക്കിയേ. അവരിൽ പലരെയും ആദ്യം കണ്ടപ്പോൾ നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെ. ഇവരെന്തൊരു ജാടയാണ്, അല്ലെങ്കിൽ ഇവളെന്തൊരു സാധനമാണ് എന്ന് ചിന്തിച്ചവരായിരിക്കും പിന്നീട് നമ്മുടെ ജീവന്റെ പാതിയായി മാറിയിട്ടുണ്ടാവുക. ആദ്യത്തെ കാഴ്ചയിൽ നമ്മൾ കണ്ടത് അവരുടെ പ്രതിരോധങ്ങളെയാണ്. പിന്നീട് എന്നോ ഒരു ദിവസം ഒരു ചായക്കപ്പിലെ ചൂടിലോ അല്ലെങ്കിൽ ഒരു യാത്രയിലോ അവർ അവരുടെ മനസ്സ് തുറന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കും അല്ലെ. ഇവൻ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ എന്ന് നമ്മളൊന്ന് മനസ്സ് ചിന്തിച്ചു കാണും. അവിടെയാണ് മനുഷ്യൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്. നമ്മൾ വേർത്തിരുന്ന ഒരാളുടെ ഉള്ളിലെ നന്മ കാണുമ്പോൾ അവരോട് തോന്നുന്ന ആ സ്നേഹമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. മുൻവിധികളില്ലാതെ മനുഷ്യരെ കാണാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് ശത്രുക്കൾ വളരെ കുറവായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. മറ്റുള്ളവരുടെ കണ്ണിൽ ചില സന്ദർഭങ്ങളിൽ നമ്മളും വില്ലന്മാരായിട്ടുണ്ടാകാം. നമ്മൾ കടന്നുപോകുന്ന മാനസികാവസ്ഥയോ നമ്മുടെ സങ്കടങ്ങളോ അറിയാതെ പലരും നമ്മളെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ മുൻവിധിയിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. ആരും ജനിക്കുമ്പോൾ തന്നെ ദുഷ്ടന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളും അവർക്ക് കിട്ടിയ അനുഭവങ്ങളുമാണ് അവരെ അങ്ങനെയാക്കി മാറ്റുന്നത്. കയ്പുള്ള ഒരു ഫലം തരുന്ന മരത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ചിലപ്പോൾ വളരെ വരണ്ട മണ്ണിലായിരിക്കും. ആ മരത്തെ കുറ്റം പറയുന്നതിന് പകരം അതിൻ്റെ വേരുകളിലേക്ക് കുറച്ച് സ്നേഹത്തിൻ്റെ വെള്ളമൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അതിൽ നിന്നും മധുരമുള്ള പഴങ്ങൾ ലഭിച്ചേക്കാം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരുടെ മനസ്സറിയുക എന്നത് വലിയൊരു കലയാണ്. അതിനാദ്യം വേണ്ടത് ക്ഷമയാണ്. ഒരാൾ മോശമായി പെരുമാറുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ എന്തുകൊണ്ടാവും അവർ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ഹൃദയവിശാലത ഇരിക്കുന്നത്. ഓരോ മനുഷ്യനും വലിയൊരു യുദ്ധം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. ആ യുദ്ധം എന്താണെന്ന് പുറത്തു നൽകുന്ന നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവോടെ ഇരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ എന്തു പറ്റി എന്ന് ചോദിക്കാൻ കഴിഞ്ഞാൽ അവർ ധരിച്ചിരിക്കുന്ന ആ കട്ടിയുള്ള കവചം അവിടെ തകർന്നു വീഴും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ലോകത്തിലെ ഏറ്റവും ലോലമായ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനെ കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇനി ഒരാളെ പറ്റി ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുൻപ് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. അവരുടെ കഥ എന്താണെന്ന് കേൾക്കാൻ ഒന്ന് ശ്രമിക്കുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇരുണ്ടു കാണുന്ന കടൽ, അടുത്തു ചെന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമാണെന്ന് നമ്മൾ തിരിച്ചറിയാറില്ലേ. അതുപോലെയാണ് മനുഷ്യരും. അവരുടെ ഉള്ളിലെ സങ്കടങ്ങളും ഭയങ്ങളും നഷ്ടങ്ങളും മനസ്സിലാകുന്ന ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ വെറുപ്പ് അലിഞ്ഞില്ലാതാകും. പകരം അവിടെ വലിയൊരു സ്നേഹവും അനുകമ്പയും നിറയും. ലോകത്ത് ദുഷ്ടന്മാർ വളരെ കുറവാണ്. സ്നേഹം കിട്ടാതെ ജീവിച്ചവരാണ് കൂടുതലും മനുഷ്യരും. അവരെ തിരിച്ചറിയാൻ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ, അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതല് വീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

ആശ്രയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രീയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.